ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ആഷാഢം 7, കൊല്ലവർഷം 1201 മിഥുനം 14, 2026 ജൂൺ 28 ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53:41. 101.9 മെഗാഹെർട്സിൽ എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള.
1: നാദഭേദിനം സായകം, ഈ സമസ്ത പദത്തിൻ്റെ ശ്രവണ മാത്രയിൽ തന്നെ സാക്ഷരരായ ജനങ്ങൾ ഓർത്തുപോകുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെയും അദ്ദേഹം രചിച്ച അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ദശരഥനെയുമാണ്. ദശരഥൻ്റെ ചരമഗതി എന്ന ഭാഗത്ത് ആസന്ന മരണനായി കിടക്കുന്ന ദശരഥൻ തൻ്റെ പ്രഥമ പത്നിയായ കൗസല്യയോട് പുത്രദുഃഖത്താൽ താൻ മരിക്കേണ്ടി വരുമെന്നതിന് കാരണമായ മുനിശാപത്തെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവത്തിലാണ് നാദഭേദനം സായകം വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ചുള്ള പരാമർശം. കാട്ടിൽ നായാട്ടനായിപ്പോയ ദശരഥൻ അർദ്ധരാത്രി സമയത്തൊരു നദിക്കരയിൽ നിൽക്കുന്നു. ഹിംസ്രജന്തുക്കളെ ഹനിക്കുകയാണ് മൃഗയാ വിനോദം. അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെയുള്ള ഒരു നാദം കേൾക്കാനിടയായി. നാദം കേട്ട സ്ഥാനത്ത് ലക്ഷ്യമാക്കി അമ്പയക്കാനുള്ള സാമർഥ്യം നേടിയിട്ടുള്ളവരിൽ അഗ്രഗണ്യനാണ് ദശരഥൻ. മുൻപിൻ നോക്കാതെ അസമീക്ഷികാരിയായിപ്പോയി അദ്ദേഹം ബാണമയച്ചു. നദിയിൽ നിന്നും കുടത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരുന്ന നിർദോഷിയും നിരപരാധിയുമായ ഒരു മുനികുമാരനിലാണ് അസ്ത്രം ചെന്നുകൊണ്ടത്. നിലവിളി കേട്ട് പരിഭ്രാന്തനായി കുമാരൻ്റെ അടുത്ത് ഓടിയെത്തിയ രാജാവ് അമ്പരന്നുപോയി. വീണ്ടും വിചാരമില്ലാതെയുള്ള തൻ്റെ പ്രവൃത്തി വരുത്തിയ ദുര്യോഗം അദ്ദേഹത്തെ അമ്പയെ വിവശനാക്കി. അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് ദാഹജലം നൽകാനാണ് താൻ പുറപ്പെട്ടതെന്നും എത്രയും പെട്ടെന്ന് പോയി ദാഹജലം നൽകി അവരെ ആശ്വസിപ്പിച്ചു

0: കൽപ്പിച്ച് നടന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്നും മുനികുമാരൻ രാജാവിനോട് നിർദ്ദേശിച്ചു. ദശരഥൻ തൽക്ഷണം വൃദ്ധദമ്പതികളിരിക്കുന്ന സ്ഥാനത്തെത്തുകയും വസ്തുതകൾ ദുഃഖപാരവശ്യത്തോടെ അവരെ അറിയിക്കുകയും ചെയ്തു. മുനിയുടെ ആജ്ഞാനുസരണം മുനികുമാരൻ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. വസ്തുതകൾ നേരിട്ട് ബോധ്യപ്പെട്ട മഹർഷീശ്വരൻ പുത്രനെ ദഹിപ്പിക്കുവാനുള്ള ചിത സജ്ജമാക്കാൻ ദശരഥനോട് ആജ്ഞാപിച്ചു. എന്തിന്? പുത്രനെ ദഹിപ്പിച്ച ആ ചിതയിച്ചാഴി അവരും ആത്മാഹുതി നടത്തി. പുത്രദുഃഖത്താൽ നിനക്കും അന്ത്യം സംഭവിക്കട്ടെ എന്ന് ചിതയിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ മുനി ദശരഥനെ ശവിച്ചു. ആ ശാപഫലമാണ് തനിക്കിപ്പോഴുണ്ടായിരിക്കുന്ന ദുസ്ഥിതിയെന്നും അതൊഴിവാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ദശരഥൻ പറയുന്നു. ദശരഥൻ ആരാണെന്ന് നോക്കാം. ശ്രീഹരിവിഷ്ണുവിൻ്റെ അംശാവതാരമർന്ന ശ്രീരാമൻ്റെ പിതാവാകാൻ ഭാഗതേയം സിദ്ധിച്ച മഹാനുഭാവൻ, സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനും ധീരനുമായ രാജാവ്, ജന്മായത്തമായും കർമായത്തമായും പല സിദ്ധിവിശേഷങ്ങളും കൈവന്ന പുരുഷ കേസരി. എന്നാൽ ഏതൊരു വമ്പൻ്റെയും ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെയും ആവേശിച്ചിരുന്നു. അതിയായ കാമം, അതോടൊപ്പമുള്ള അസമീക്ഷകാരിത്വം, ഇവയായിരുന്നു ആ വൈരികൾ. കൈകേയിയോട് പെട്ടെന്ന് തോന്നിപ്പോയ അതിപ്രീതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വരദ്വയം നൽകാൻ ദശരഥൻ തയ്യാറായതും ഇക്കാരണത്താൽ തന്നെയായിരുന്നു. അതിയമ്പർക്കും വശപ്പെടുത്താൻ കഴിയാത്ത വിദ്യയാണ് നാദഭേദിനം സായക പ്രയോഗം. അതിലും അപ്രതിമൻ തന്നെയായിരുന്നു ദശരഥൻ. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷിയായിരുന്നല്ലോ സൂര്യവംശ രാജാക്കന്മാരുടെ ആദികാലം തൊട്ടുള്ള കുലഗുരു. ലോകത്ത് നാദത്തെ സാർത്ഥകമായും നിരർത്ഥകമായും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷിമൃഗാദികൾ സാർത്ഥകമായിട്ടാണ് സ്വതസിദ്ധമായ രീതിയിൽ നാദത്തെ പുറപ്പെടുവിക്കുന്നത്. വിവേകമുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരായി നാം മാത്രം അവസരത്തിലും അനവസരത്തിലും നാദം പ്രയോജനപ്പെടുത്തുന്നു. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ പ്രയോക്താക്കളിൽ മാത്രമല്ല സമൂഹം തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയും വന്നുചേരുന്നു. നാദഭേദിനമായി വാക്സരം തൊടുത്തുവിടാൻ ആരും ഒരു മടിയും കാണിക്കാറുമില്ല. ഉച്ചത്തിലുള്ള വാക്സരം പ്രയോഗിക്കുന്നവരാണ് സമൂഹത്തെ നയിക്കുവാൻ ശക്തരും അർഹരുമെന്ന മിഥ്യാധാരണ തന്നെ ഇന്ന് സമൂഹം വെച്ചു പുലർത്തുന്നുണ്ടെന്നാണ് ആനുകാലിക സംഭവ വികാസങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള മാത്സര്യത്തിനും വിദ്വേഷത്തിനും ഭൂരിഭാഗം ആളുകളും നാദഭേദിനമായ സായകം തന്നെ പ്രയോഗിക്കുകയാണ്. കാലദേശാവസ്ഥകൾ കണ്ടറിഞ്ഞ് തനിക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അഭ്യുദയവും നിശ്രേയസ്സും കൈവരുത്തുന്നതിനുള്ള ശ്രമമാണ് അഭികാമ്യമായ കർത്തവ്യ കർമ്മമെന്നും അതുതന്നെയാണ് ധർമ്മമെന്നും മാനവ സമൂഹം ഓർമ്മിക്കുന്നതാണ് ലോകനന്മ കാംക്ഷിക്കുന്നവർക്ക് അഭിലഷണീയം. അല്ലെങ്കിൽ ദശരഥന് സംഭവിച്ച ഹതവിധിക്ക് സമാനമായ ദുസ്ഥിതികൾക്ക് പാത്രമായി ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളുടെ പരിഹാസത്തിനും പാത്രമായി ഇഹലോകവാസം വെടിയാനിടയായെന്ന് വരാം. അത്തരത്തിലുള്ള ദുർഗതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി. നമസ്കാരം. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പാണിത്. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കോഴിക്കോട്ടെ നിപ്പ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റീനിൽ നിന്നും ഒഴിവാക്കി. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ അന്തരിച്ച തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ. ഹൃദയാഘാതത്തെ

തുടർന്നായിരുന്നു 73-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലറുടെ 147-ാം ജന്മദിനം ആചരിച്ചു. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് രാവിലെ 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, കുമാരനാശാന്റെ മിന്നാമിനുങ്ങ് എന്ന കവിത, ആലാപനം പി സുശീലാദേവി. തുടർന്ന് ഉദയഗീതം എൻ മിനി, ആർ ഉഷ, പി സുശീലാദേവി എന്നിവർ പാടിയത്. തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്, ആരണ്യകം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യം ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. രാവിലെ 8 മണി, 10 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 8:30 ബാലരാമപുരം സുബയ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 62-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഓർമ്മച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 10:31 ഓർമ്മച്ചെപ്പ് തുടരും. 10:55 മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി. തുടർന്ന് മൻ കി ബാത് മലയാള പരിഭാഷ. 12:02 ഗാനമാലിക. 12:40 പ്രകാശധാര. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഈണപ്പൂക്കൂട. 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് തിരൈപ്പൂക്കൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4 മണിക്ക് ഗാനാമൃതം. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിക്ക് നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം നിലയം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. 6:50 വയലും വീടും, നെൽകൃഷിയിലെ കളനിയന്ത്രണം. ഡോക്ടർ നിമ്മി ജോസുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 മണിക്ക് നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 9 മണിക്ക്

ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8°C, കുറഞ്ഞ താപനില 25.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.5°C, കുറഞ്ഞ താപനില 26°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: നമസ്തേ അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോട് കൂടെയുള്ളത് അനന്തു മൈലച്ചൽ. നമസ്തേ അനന്തപുരിയിൽ ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ കവിത മിന്നാമിനുങ്ങ് പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം ഉദയഗീതം. എൻ മിനി, ആർ ഉഷ, പി സുശീലാദേവി എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഇന്ന് ഉദയഗീതത്തിൽ. ആദ്യം എൻ മിനിയും ആർ ഉഷയും പാടിയ ഒരു ഗാനം.

ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങൾ കേട്ടത് എൻ മിനി, ആർ ഉഷ, പി സുശീലാദേവി എന്നിവർ പാടിയ ഗാനങ്ങൾ. ഉദയഗീതം ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

നമസ്തേ അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി

പ്രഭാതഭേരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് രാവിലെ 8 ആരംഭിക്കും. വൈകിട്ട് 5 വരെയാണ് സമയം. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും 2 തുള്ളി പോളിയോ വാക്സിൻ നൽകേണ്ടതാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതിയിളവ് പ്രഖ്യാപിച്ച് ധനബിൽ. ഇ ഓട്ടോകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും നികുതിയിളവ്. ഇറാന്റെ മിസൈൽ താവളങ്ങളിൽ US സേന ഇന്നലെ രാവിലെ ബോംബിട്ടതിന് തിരിച്ചടിയായി ബഹ്റൈനിലേക്ക് ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തി. ഹോർമോസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെയും ആക്രമണമുണ്ടായി. സംസ്ഥാനത്ത് 75 വയസ്സ് പിന്നിട്ട റേഷൻ വ്യാപാരികൾക്ക് അവരുടെ അനന്തരാവകാശികൾക്ക് റേഷൻ കട ലൈസൻസ് കൈമാറാനുള്ള സമയപരിധി ഈ വർഷം December 31 വരെ നീട്ടി. സർക്കാർ ഉത്തരവിറക്കി. വനിതാ ലോങ് ജമ്പിൽ അഞ്ജു ബോബി ജോർജിന്റെ 22 വർഷം പഴക്കമുള്ള ദേശീയ റെക്കോർഡ് തിരുത്തി മലയാളി താരം ആൻസി സോജൻ. ICC വിമൻസ് T20 വേൾഡ് കപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വച്ച് വൈകിട്ട് 7 മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് അനസ് കെ, ബ്യൂറോ ചീഫ് ചന്ദ്രിക.
2: സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച.

നിയമസഭകൾ പൂർത്തിയായപ്പോൾ 315 കോടി രൂപയുടെ അധിക വകയിരുത്തലുകൾ കൂടി പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക ദൌത്യങ്ങൾ മുൻനിർത്തി ഐടി വ്യവസായ വകുപ്പിന് അനുവദിച്ച 100 കോടി രൂപയാണ് ഇതിൽ പ്രധാനം. അരൂരിൽ കെ ആർ ഗൌരിയമ്മയ്ക്ക് സ്മാരകം പണിയാൻ 1 കോടി രൂപയും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ച് പഠിച്ച ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹയെ നിയമിച്ചു. ഈ മാസം 30 സർവീസിൽ നിന്നും വിരമിക്കുന്ന നിലവിലെ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിന്റെ പിൻഗാമിയായി 1 ജൂലൈ അദ്ദേഹം ചുമതലയേൽക്കും. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ സിൻഹ ബീഹാർ സ്വദേശിയാണ്. ധനകാര്യ വകുപ്പ് ചുമതലയടക്കം വഹിച്ചിരുന്ന അദ്ദേഹം നിലവിൽ ആഭ്യന്തര വകുപ്പിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ്. 2028 സെപ്റ്റംബർ 24 വരെ അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറി പദവികൾ തുടരാം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കാൻ ഗവർണറോട് മന്ത്രിസഭ ശുപാർശ ചെയ്തു. എറണാകുളം സ്വദേശിയായ ശേഷാദ്രിനാഥൻ നിലവിൽ ഇരിങ്ങാലക്കുട കുടുംബകോടതി ജഡ്ജിയായ സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ബാംഗ്ലൂരുവിലും കൊട്ടാരക്കരയിലുമുണ്ടായ വാഹനാപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ബാംഗ്ലൂരു ശിവാജി നഗർ ആശുപത്രി കെട്ടിടത്തിന്റെ മതിൽ ഇടിഞ്ഞു വീണ് മരിച്ച 3 കുടുംബശ്രീ പ്രവർത്തകരുടെ കുടുംബങ്ങൾക്കും കൊട്ടാരക്കര നീലേശ്വരത്ത് വാഹനാപകടത്തിൽ മരിച്ച 3 പേരുടെ കുടുംബങ്ങൾക്കുമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ FCRA ചട്ടഭേദഗതിക്കെതിരെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം. ചട്ടഭേദഗതിയോടെ രാജ്യത്ത് സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാനാകാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ചട്ടഭേദഗതി പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ആവശ്യപ്പെട്ടു. ജനവാസ മേഖലകളെയും കൃഷിസ്ഥലങ്ങളെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തോട് കേരളം ആവശ്യപ്പെട്ടു. വിഷയത്തിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിനായി ഈ മാസം 30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉന്നതതല യോഗം ചേരും. വീരം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നതിനിടെ വീരം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കാൻ അനുമതി തേടി ബക്കാഡി കമ്പനി ഇടതു സർക്കാരിന് 2021 അയച്ച കത്ത് പുറത്തുവന്നു. മുൻ എക്സൈസ് മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമായ MV ഗോവിന്ദനാണ് കമ്പനി സീനിയർ മാനേജർ 2021 സെപ്റ്റംബർ 17 കത്ത് നൽകിയത്. ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ സെപ്റ്റംബർ 29 തന്നെ തുടർ നടപടികൾ ആവശ്യപ്പെട്ട് എക്സൈസ് മന്ത്രി നികുതി വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയെന്നാണ് ആക്ഷേപം. അതേസമയം മദ്യത്തിലെ അഴിമതി പിടിക്കപ്പെട്ടപ്പോൾ LDF സർക്കാരിനെതിരെ കള്ളപ്രചരണം നടത്തുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് വൻതോതിൽ നികുതി ഇളവ് നൽകി മദ്യ വ്യവസായികൾക്ക് ലാഭമുണ്ടാക്കാനുള്ള നടപടിയാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചതെന്നും ഈ പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനാണ് LDF സർക്കാരിനെതിരെ കള്ളപ്രചാരണം നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. സംസ്ഥാനത്ത് 8 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്, വയനാട്, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. നിപ്പയിൽ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ ക്വാറന്റൈനിൽ നിന്ന് ഒഴിവാക്കി. 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഉയർന്ന റിസ്കിൽപ്പെട്ടയാളെയാണ് ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. രോഗബാധിതന്റെ സഹപ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. രോഗബാധിതൻ വെന്റിലേറ്ററിൽ തുടരുകയാണ്. സംസ്ഥാനത്തെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ 152 തസ്തികകൾ വിവിധ ജില്ലകളിലായി അനുവദിച്ച് ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. ഫാർമസിസ്റ്റ്, നഴ്സിംഗ് ഓഫീസർ, ലാബ് ടെക്നീഷ്യൻ, മെഡിക്കൽ ഓഫീസർ തുടങ്ങിയ തസ്തികളാണ് അനുവദിച്ചത്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ശുപാർശ പ്രകാരമാണ് തസ്തികകൾ അനുവദിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷ വിലയിരുത്തൽ നടത്തുന്നതിനായി രൂപീകരിച്ച സ്വതന്ത്ര വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയെ ഉൾപ്പെടുത്തുന്നതിനായി പുതിയ നാമനിർദ്ദേശം സമർപ്പിക്കണമെന്ന് ദേശീയ അണക്കെട്ട് സുരക്ഷാ അതോറിറ്റി കേരളത്തോട് ആവശ്യപ്പെട്ടു. സമിതിയിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ചിരുന്ന ആർ ശിവരാജനെ ഏകപക്ഷീയമായി മാറ്റിയതിനെതിരെ കേന്ദ്രമന്ത്രി CR പട്ടേലിന് കേരളം കത്തയച്ചിരുന്നു. കേന്ദ്ര സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ഒരു വിദഗ്ധനെ സർക്കാർ ഉടൻ നാമനിർദ്ദേശം ചെയ്യുമെന്നും ജലവിഭവ മന്ത്രി മോൺസ് ജോസഫ് അറിയിച്ചു. CMRL എക്സ്ട്രാ ലോജിക് മാസപ്പിടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ TA ED 2 തവണയും ചോദ്യം ചെയ്ത് വിട്ടയച്ചു. 9 മണിക്കൂറോളമാണ് വീണയെ ചോദ്യം ചെയ്തത്. സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഗതാഗത മന്ത്രി CP ജോൺ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. വാഹൻ സാരഥി പോർട്ടലുകളുടെ തകരാറുകൾ, KSRTC ബസ്സുകളുടെ നവീകരണം, ഈ ചെല്ലാൻ ഏകോപനം തുടങ്ങിയ വിവിധ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. വാഹന സാരഥി സേവനങ്ങൾ നിരന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ ഗൌരവമായി എടുത്ത കേന്ദ്രമന്ത്രി ഒരാഴ്ചയ്ക്കകം ഇത് പരിഹരിക്കാൻ ദേശീയ ഇൻഫർമാറ്റിക് സെന്ററിന് കർശന നിർദ്ദേശം നൽകി.
ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് പുനഃപരീക്ഷ രാജ്യത്തുടനീളം കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ വീണ്ടും നടത്തി. ക്രമക്കേടുകൾ ഒഴിവാക്കാൻ പല സെന്ററുകളിലും ബയോമെട്രിക് പരിശോധനകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉറപ്പാക്കിയിരുന്നു. എന്നാൽ പരീക്ഷാ സമ്മർദ്ദം

0: താങ്ങാനാകാതെ തലേ ദിവസം ഹൈദരാബാദിൽ 19-കാരി ജീവനൊടുക്കിയത് രാജ്യത്തിന് വലിയ നൊമ്പരമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആമസോൺ CEO ആൻഡി ജാസ്റ്റി ഇന്ത്യയിൽ $48 മില്യൺ വൺ നിക്ഷേപം പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ IT മേഖലകളിൽ വരും വർഷങ്ങളിൽ ഇത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. കോടതി വിധികൾ തയ്യാറാക്കാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് സുപ്രീംകോടതി പൂർണ്ണമായും നിരോധിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മനുഷ്യന്റെ വിവേചനാധികാരവും നിയമപരവുമായ സൂക്ഷ്മതയും പൂർണ്ണതയും ഉൾക്കൊള്ളാനാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ഭക്ത സംഭാവനയായി നൽകിയ വെള്ളി ഇഷ്ടികകൾ ബാങ്ക് ലോക്കറിൽ ഉരുകി നിലയിൽ കണ്ടെത്തിയെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വെളിപ്പെടുത്തൽ ദേശീയ തലത്തിൽ വൻ കോളിളക്കം സൃഷ്ടിച്ചു. വിവാദങ്ങൾ കടുത്തതോടെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് മേധാവി ചമ്പത്ത് റായ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്ഥാനം രാജിവച്ചു. ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിലും സംഭാവനകളിലും കൂടുതൽ സുതാര്യത കൊണ്ടുവരണമെന്ന ആവശ്യം വിവിധ കോണുകളിൽ നിന്നും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഡൽഹി, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിൽ കടുത്ത ഉഷ്ണതരംഗം, പലയിടത്തും ഉയർന്ന താപനില തുടരുന്നതിനാൽ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നതിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കർശന ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രതികൂല കാലാവസ്ഥ പലയിടത്തും ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. രാജ്യത്ത് വാണിജ്യ സിലിണ്ടർ വില കുറയുമെന്ന് സൂചന. ഇത് സംബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എണ്ണക്കമ്പനികളുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധിക്ക് അയവന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. ഗാർഹിക സിലിണ്ടർ വിലയിലും മാറ്റമുണ്ടാകും. പുതുക്കിയ വില ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. വെനസ്വേലയിലുണ്ടായ അതിശക്തമായ ഇരട്ട ഭൂചലനങ്ങളിൽ 200+ പേർ മരിക്കുകയും 1500+ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഒരു നൂറ്റാണ്ടിനിടയിലെ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് വെനസ്വേല നേരിട്ടത്. ഹോർമൂസ് കടലിടുക്ക് തർക്കം പരിഹരിക്കാൻ ഇറാൻ അമേരിക്ക പ്രതിനിധികൾ സ്വിറ്റ്സർലാൻഡിൽ നടത്തിയ ചർച്ചയെ തുടർന്ന് ഇറാൻ മേലുള്ള എണ്ണ ഉപരോധം അമേരിക്ക നീക്കി. ആഗോള വിപണിയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ ലഭ്യമാകുമെന്നതിനാൽ ഇത് ഇന്ത്യക്ക് സാമ്പത്തികമായി വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇറാൻ നയങ്ങൾക്ക് US പാർലമെന്റിലെ തിരിച്ചടി. ഇറാനിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ യുദ്ധം തുടരുന്നതിന് മുൻപായി കോൺഗ്രസിന്റെ മുൻകൂർ അനുമതി തേടണമെന്നോ നിർദ്ദേശിക്കുന്ന പ്രമേയം റിപ്പബ്ലിക്കൻ നിയന്ത്രണത്തിലുള്ള US സെനറ്റ് പാസാക്കി. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ ഡെമോക്രാറ്റുകൾക്കൊപ്പം ഏതാനും റിപ്പബ്ലിക്കൻ അംഗങ്ങളും കൂടി ചേർന്നതോടെയാണ് പ്രമേയം സെനറ്റ് പാസാക്കിയത്. അട്ടിമറികളും ആവേശ പോരാട്ടങ്ങളും നിറഞ്ഞ ഫിഫ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ അവസാനത്തോടെടുക്കുമ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന, മുൻ ചാമ്പ്യന്മാരായ ബ്രസീൽ, ഫ്രാൻസ്, ജർമ്മനി എന്നിവർക്കൊപ്പം സഹ ആതിഥ്യരായ മെക്സിക്കോയും അമേരിക്കയും നോക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത ഉറപ്പാക്കി. ഫുട്ബോൾ ലോകത്തെ ഉറപ്പിച്ച വൺ അട്ടിമറിക്കും ടൂർണമെന്റ് സാക്ഷ്യം വഹിച്ചു. കരുത്തരായ ജർമ്മനിയെ 2-1 അട്ടിമറിച്ച് ഇക്വഡോർ ചരിത്ര വിജയം നേടിയതായിരുന്നു ഇതിൽ പ്രധാനം. സ്പെയിൻ, പോർച്ചുഗൽ, ഇംഗ്ലണ്ട് തുടങ്ങിയ പ്രമുഖ ടീമുകൾ അടുത്ത റൌണ്ട് ലക്ഷ്യമിട്ട് തങ്ങളുടെ അവസാന മത്സരങ്ങൾക്കായി അടുത്ത ദിവസങ്ങളിൽ കളത്തിലിറങ്ങും. T20 ക്രിക്കറ്റിലും വമ്പൻ അട്ടിമറിക്കി പോയ വാരം സാക്ഷ്യം വഹിച്ചു. ഐർലൻഡിനെതിരായ T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ ഇന്ത്യ 34 ഞെട്ടിപ്പിക്കുന്ന തോൽവി ഏറ്റുവാങ്ങി. അഭിഷേക് ശർമ്മയൊഴികെയുള്ള മുൻനിര ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ 183 വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 18.5 ഓവറിൽ 148 ഓൾ ഔട്ടായി. മലയാളി താരം സഞ്ജു സാംസണും ക്യാപ്റ്റനായി അരങ്ങേറിയ ശ്രേയസ് അയ്യരും ഇഷാന്ത് കിഷനും നിരാശപ്പെടുത്തി. T20 ക്രിക്കറ്റിൽ ഐർലൻഡിനെതിരെ ഇന്ത്യയുടെ ആദ്യ തോൽവിയാണിത്. വനിതാ T20 ലോകകപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം. ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായക മത്സരത്തിൽ ബംഗ്ലാദേശിനെ 5 ഇന്ത്യ തരിപ്പണമാക്കിയത്. മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രാൻസ്ഫോർഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ബംഗ്ലാദേശ് ഉയർത്തിയ 137 വിജയലക്ഷ്യം 19 ബാക്കി നിൽക്കെ ഇന്ത്യ മറികടന്നു. 34 53 ഇന്ത്യൻ ഇന്നിംഗ്സിന് വെടിക്കെട്ട് തുടക്കം നൽകിയ ഓപ്പണർ ഷഫാലി വർമ്മയാണ് മത്സരത്തിലെ താരം. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയയ്ക്ക് പിന്നിൽ 2 സ്ഥാനത്തേക്ക് ഉയർന്ന ഇന്ത്യ ഇന്ന് നടക്കുന്ന അവസാന മത്സരത്തിൽ ഓസീസിനെ നേരിടും. സെമി ഉറപ്പിക്കാൻ അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ജയം അനിവാര്യമാണ്.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് അനസ് കെ, ബ്യൂറോ ചീഫ് ചന്ദ്രിക.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: ഇന്നത്തെ പ്രഭാതഭേരി ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്തേ അനന്തപുരിയിൽ ഇനി തട്ടത്തിൻ മറയത്ത് എന്ന ചിത്രത്തിൽ

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽ പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 1980,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 1,89,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
1: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് DMO മാരുടെ ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും, ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ എൽ ടി സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ ആർ വിവേക് കുമാറും, കാസർകോട്ട് ഡോക്ടർ കെ ടി രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. പി എസ് ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമാ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3ാംഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എൽ മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 1-2 തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2 ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഖാനയ്ക്ക് വിജയം തൊടാനായില്ല. 31 മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73 മിനിറ്റിൽ ഖാന തിരിച്ചടിച്ചെങ്കിലും 10 ക്രൊയേഷ്യ വിജയ ഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഖാനയും 4 നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3rd നേടി. ഒപ്പം മത്സരിച്ച 10 പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2nd. 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3rd കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജരും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
0: ആകാശവാണി അനന്തപുരി FM 101.9.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ലോഹിതദാസ് വരികളെഴുതി മോഹൻ സിതാര സംഗീതം പകർന്ന് യേശുദാസ് പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ജോക്കർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി. നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം ഇന്നത്തെ ചോദ്യം. ചോദ്യം ഇങ്ങനെയാണ്: മനുഷ്യനും ആനകളും തമ്മിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നതിന് രാജ്യത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: മനുഷ്യനും ആനകളും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നതിന് രാജ്യത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം. ഇപ്പോൾ കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണുക്കളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡോമോണസ് ഫ്ലൂറസെൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോംബി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയത്ത് വിളിക്കുക. ഫോൺ നമ്പർ 9747853 0487 269 8787. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ജൂലൈ മാസം 15-ാം തീയതിക്ക് മുൻപായി അതാത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കേണ്ടതാണ്. പദ്ധതി പ്രകാരം ഓരോ അംഗത്തിനും സ്വാഭാവിക മരണം സംഭവിച്ചാൽ 1 ലക്ഷം രൂപയുടെയും അപകടമരണം സംഭവിച്ചാൽ 5 ലക്ഷം രൂപയുടെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അപേക്ഷ ഫോം ലഭിക്കാത്തവർ അതാത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0481-2301231. ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതി പ്രകാരം ഓണക്കാലത്ത് വിളവെടുക്കുന്നതിനായി ചെണ്ടുമല്ലിത്തൈകൾ പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പരിധിയിൽ വരുന്ന പത്തനാപുരം, പിറവന്തൂർ, പിളക്കുടി, തലവൂർ, പട്ടാഴി, പട്ടാഴി വടക്ക്, പുനലൂർ എന്നീ കൃഷിഭവനുകളിൽ നിന്ന് സൌജന്യമായി വിതരണം ചെയ്യുന്നതാണെന്ന് പുനലൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലിച്ചക്കയുടെ, അതായത് അയനിച്ചക്കയുടെ, ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുമുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി, അതായത് അയണി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ 9995155346 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷികാടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 30 സെപ്റ്റംബർ വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല എന്നതും പദ്ധതിയുടെ പ്രധാന ആകർഷണമാണ്. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ www.agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രോജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ 8137008197902006057. ക്ഷീരവികസന വകുപ്പിന്റെ NABL അക്രഡിറ്റേഷൻ ലഭിച്ച സ്റ്റേറ്റ് ഡയറി ലാബിൽ പാൽ, പാലുൽപ്പന്നങ്ങൾ, കുടിവെള്ളം, കാലിത്തീറ്റ, കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയുടെ കെമിക്കൽ മൈക്രോബയോളജി പരിശോധനകൾ ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാൽ, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ ഫസായ പ്രകാരമുള്ള കെമിക്കൽ പരിശോധനകളിലും കുടിവെള്ളം, ഫുഡ്, മിൽക്ക് ആന്റ് മിൽക്ക് പ്രോഡക്ട്സ് എന്നിവയുടെ മൈക്രോബയോളജി പരിശോധനകളിലും ലാബിൽ നിന്നും പരിശീലനം നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0471 244 5749 2 44 5 7 9 9. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: നമസ്തേ അനന്തപുരിയിൽ ഇനി ലോഹിതദാസ് രചന നിർവഹിച്ച മറ്റൊരു ഗാനം കൂടി കേൾക്കാം. ഔസേപ്പച്ചൻ സംഗീതം പകർന്ന് യേശുദാസും ചിത്രയും സംഘവും പാടിയത്. ചിത്രം കസ്തൂരിമാൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
4: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽനട മണ്ണന്തല.
5: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം, കോവിൽനട, മണ്ണന്തല.
6: ആയുരാരോഗ്യത്തിലെന്ന് യൂറിനറി ഇൻഫെക്ഷൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ പ്രീമ EP സംസാരിക്കുന്നു.
7: മൂത്രാണുബാധ അഥവാ യൂറിനറി ഇൻഫെക്ഷൻ സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്ന രോഗമാണ്. സാധാരണയായി ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കുറയുന്നതുമൂലം ഉണ്ടാകുന്ന രോഗമാണിതെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും ശുചിത്വക്കുറവ് കൊണ്ടും രോഗം വരാം. പ്രതിരോധശേഷി കുറയുകയോ മൂത്രസഞ്ചിയിൽ നിന്നും മൂത്രം പൂർണമായും ഒഴിവാകാതെ കിടക്കുകയോ ചെയ്യുമ്പോഴാണ് സാധാരണ മൂത്രാണുബാധ ഉണ്ടാകുന്നത്. മൂത്രാശയ അണുബാധയെ രണ്ടായി തരംതിരിക്കാം. അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും. മൂത്രനാളിയിലും മൂത്രസഞ്ചിയിലും ഒതുങ്ങി നിൽക്കുമ്പോൾ അത് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും, മൂത്രവാഹിനി വഴി വൃക്കയിലേക്ക് ബാധിക്കുമ്പോൾ അപ്പർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നും പറയപ്പെടും. സ്ത്രീകളിൽ കൂടുതലായി കാണപ്പെടുന്നത് ലോവർ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനാണ്. അതായത് മൂത്രസഞ്ചിയെയും പുറത്തേക്കുള്ള മൂത്രനാളിയെയും ബാധിക്കുന്ന അണുബാധ. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, പ്രത്യേകിച്ച് മൂത്രനാളിയിൽ. ഇവ പുറത്തു പോകുന്നത് നമ്മൾ നന്നായി മൂത്രമൊഴിക്കുമ്പോഴാണ്. ഇടയ്ക്കിടയ്ക്ക് നന്നായി വെള്ളം കുടിക്കുകയും നന്നായി മൂത്രമൊഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ മൂത്രാണുബാധ തടയുവാൻ സാധിക്കും. എന്നാൽ വെള്ളം കുടിക്കുന്നത് കുറയുകയും ആവശ്യമുള്ള സമയത്ത് മൂത്രമൊഴിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ ബാക്ടീരിയ പെരുകി അവയൊക്കെ തന്നെ അണുബാധയുണ്ടാക്കുകയും ചെയ്യുന്നു. അണുബാധ ഉണ്ടോ എന്നറിയാൻ മൂത്രപരിശോധന അത്യാവശ്യമാണ്. ധാരാളം വെള്ളം കുടിക്കുകയും മൂത്രം അധിക സമയം കെട്ടിനിൽക്കാതെ കൃത്യസമയങ്ങളിൽ ഒഴിച്ചു കളയുകയും ചെയ്താൽ അണുവർദ്ധന വളരെയേറെ കുറയ്ക്കാം. വ്യക്തിശുചിത്വം വളരെ പ്രധാനമാണ്. മലമൂത്ര വിസർജനത്തിന് ശേഷം വൃത്തിയായി കഴുകുക. കഴിവതും മുന്നിൽ നിന്നും പിറകോട്ട് കഴുകി ശീലിക്കുക. ഗർഭിണികളിൽ 2 മുതൽ 8% വരെ ഇത് കാണാറുണ്ട്. മൂത്രാശയത്തിൽ ഗർഭസ്ഥ ശിശുവിന്റെ സമ്മർദ്ദം കൂടുന്നതിനാലും ബാക്ടീരിയ

0: കൂടിയിരിക്കുന്നതിനാലും മൂത്രാണുബാധ കൂടുതലായി കാണപ്പെടുന്നു. അതിനാൽ ഗർഭിണികൾ ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. ലൈംഗിക ബന്ധത്തിന് ശേഷം മൂത്രം ഒഴിക്കുക. കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുകയും നിത്യം മാറ്റുകയും ചെയ്യുക. വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക. ഇത് മൂത്രത്തിലെ പഴുപ്പിനെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന മാർഗങ്ങളിൽ മികച്ചതാണ്. നിസ്സാരമെങ്കിലും ഇവയെല്ലാം ശരിയായ രീതിയിൽ പാലിച്ചാൽ ഒരു പരിധിവരെ അണുബാധയെ ചെറുത്തു നിൽക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് യൂറിനറി ഇൻഫെക്ഷൻ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ പ്രീമ ഇ പി.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽ നട, മണ്ണന്തല.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: നമസ്തേ, അനന്തപുരി തുടരുന്നു. വല്യേട്ടൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി, മോഹൻ സിതാര സംഗീതം പകർന്ന്, യേശുദാസും ചിത്രയും പാടിയത്.

0: ഇന്ന് ജൂൺ 28. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമെന്നറിയാനായി കേൾക്കാം.
1: ചരിത്രത്തിൽ ഇന്ന് 1914 ജൂൺ 28 ഓസ്ട്രിയൻ കിരീടാവകാശി ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനാൻഡ് സാരാജെവോയിൽ വെച്ച് വധിക്കപ്പെട്ടത്. ഈ കൊലപാതകത്തെ തുടർന്ന് 1914 ജൂലൈ 28 ഓസ്ട്രിയ ഹംഗറി സെർബിയക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. 1919 ജൂൺ 28 ഒന്നാം ലോക മഹായുദ്ധം ഔദ്യോഗികമായി അവസാനിപ്പിച്ച വേഴ്സായ് ഉടമ്പടി ഒപ്പുവെച്ചത്. ബിഗ് ഫോർ എന്നറിയപ്പെടുന്ന വൻ ശക്തികളുടെ നേതാക്കൾ വുഡ്രോ വിൽസൺ, ഡേവിഡ് ലോയ്ഡ് ജോർജ്, ജോർജ് ക്ലെമൻസോ, വിക്ടോറിയോ ഒട്ടോൺ ഒർലാൻഡോ എന്നിവരായിരുന്നു ഇതിലെ പങ്കാളികൾ. പരാജിതരായ ജർമ്മനിയെ സാമ്പത്തികമായും സൈനികമായും തളർത്തുക, ഭാവിയിൽ ഒരു യുദ്ധം ഒഴിവാക്കുക എന്നിവയായിരുന്നു ഉടമ്പടിയുടെ ലക്ഷ്യങ്ങൾ. ഈ ഉടമ്പടി ജർമ്മനിയിൽ കടുത്ത സാമ്പത്തിക തകർച്ചയ്ക്കും ജനങ്ങൾക്കിടയിൽ വൻ അപമാനഭാരത്തിനും കാരണമായി. ഈ ജനരോഷം മുതലെടുത്താണ് പിന്നീട് അഡോൾഫ് ഹിറ്റ്ലറും നാസി പാർട്ടിയും ജർമ്മനിയിൽ അധികാരത്തിൽ വന്നതും അത് രണ്ടാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചതും. 1969 ജൂൺ 28 ആരംഭിച്ച സ്റ്റോൺ വാൾ ലഹളകൾ ലോകമെമ്പാടുമുള്ള LGBTQ+ അവകാശ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ്. അക്കാലത്ത് സ്വവർഗാനുരാഗം നിയമവിരുദ്ധമായതിനാൽ പോലീസ് സ്റ്റോൺ വാൾ ഇന്നിൽ പതിവായി റെയ്ഡ് നടത്തുകയും ആളുകളെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. ജൂൺ 28 റെയ്ഡിനെതിരെ അവിടുത്തെ ഉപഭോക്താക്കളും പ്രദേശവാസികളും ശക്തമായി പ്രതികരിച്ചു. 6 ദിവസത്തോളം നീണ്ടുനിന്ന വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്കും പോലീസുമായുള്ള ഏറ്റുമുട്ടലുകൾക്കും ഇത് കാരണമായി. സ്റ്റോൺ വാൾ ലഹളകളുടെ ഓർമ്മ പുതുക്കിക്കൊണ്ടാണ് എല്ലാ വർഷവും ജൂൺ മാസം അന്താരാഷ്ട്ര പ്രൈഡ് മാസമായി ആചരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ സ്വാധീനം ചെലുത്തിയ പ്രശസ്തനായ സ്വിസ് ഫ്രഞ്ച് തത്വചിന്തകൻ ജീൻ ജാക്വസ് റൂസോ 1712 ജൂൺ 28 ജനിച്ചത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലകളാലാണ് ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ വിഖ്യാതമായ വചനം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രധാന മുദ്രാവാക്യമായി മാറി. അദ്ദേഹത്തിന്റെ ആശയങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയാണ് പിന്നീട് 1789 ഫ്രഞ്ച് വിപ്ലവത്തിന് ആവേശം പകർന്നു നൽകിയത്. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള കരാറുകളെക്കുറിച്ച് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രാഷ്ട്രമീമാംസാ ഗ്രന്ഥമാണ് ദി സോഷ്യൽ കോൺട്രാക്ട്. ഗ്രാമീണ ബാങ്കിങ്ങിന്റെയും മൈക്രോ ഫിനാൻസിന്റെയും പിതാവായി അറിയപ്പെടുന്ന ബംഗ്ലാദേശി സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനുസ് ജനിച്ചത് 1940 ജൂൺ 28. പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ 1976 അദ്ദേഹം ഗ്രാമീൺ ബാങ്ക് സ്ഥാപിച്ചു. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായുള്ള പ്രവർത്തനങ്ങൾ മുൻനിർത്തി 2006 മുഹമ്മദ് യൂനുസിനും

0: അദ്ദേഹം സ്ഥാപിച്ച ഗ്രാമീൺ ബാങ്കിനും സംയുക്തമായി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശിൽ നടന്ന രാഷ്ട്രീയ അട്ടിമറിയെയും ജനകീയ പ്രക്ഷോഭങ്ങളെയും തുടർന്ന് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ചപ്പോൾ മുഹമ്മദ് യൂനുസ് ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശകനായി ചുമതലയേറ്റു. അമേരിക്കയുടെ നാലാമത്തെ പ്രസിഡന്റും ഭരണഘടനയുടെ ശില്പികളിൽ ഒരാളുമായ ജെയിംസ് മാഡിസൺ 1836 June 28 അന്തരിച്ചത്. US ഭരണഘടനയുടെ ഭൂരിഭാഗം ഭാഗങ്ങളും തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതിനാൽ അദ്ദേഹം ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഭരണഘടനയെ ജനപ്രിയമാക്കുന്നതിനായി അലക്സാണ്ടർ ഹാമിൽട്ടൺ, ജോൺ ജെ എന്നിവർക്കൊപ്പം ചേർന്ന് അദ്ദേഹം എഴുതിയ ലേഖനങ്ങൾ ഫെഡറലിസ്റ്റ് പേപ്പേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ക്യാൻസർ രോഗികൾക്ക് പ്രത്യാശയുടെ പ്രതീകമായി മാറിയ പ്രശസ്ത കനേഡിയൻ അത്ലറ്റ് ടെറി ഫോക്സ് 1981 June 28 അന്തരിച്ചത്. 19 വയസ്സിൽ അസ്ഥിയിലെ ക്യാൻസർ ബാധിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ വലതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. കൃത്രിമ കാൽ ഘടിപ്പിച്ച അദ്ദേഹം ക്യാൻസർ ഗവേഷണത്തിന് ഫണ്ട് ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെ 1980 കാനഡയ്ക്ക് കുറുകെ മാരത്തൺ ഓഫ് ഹോപ്പ് എന്ന പേരിൽ ഓട്ടം ആരംഭിച്ചു. കടുത്ത വേദന അവഗണിച്ച് 143 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം 5373 കിലോമീറ്റർ ദൂരം ഓടിത്തീർത്തു. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ലോകമെമ്പാടും ടെറി ഫോക്സ് റൺ എന്ന പേരിൽ ക്യാൻസർ ഫണ്ട് ശേഖരണ ഓട്ടം നടത്തപ്പെടുന്നു.
1: ചരിത്രത്തിൽ ഇന്ന്.

നമസ്തേ അനന്തപുരിയിൽ ഇനി ഒപ്പം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. ഡോക്ടർ മധു വാസുദേവൻ വരികളെഴുതി ഫോർ മ്യൂസിക് സംഗീതം പകർന്ന് എം ജി ശ്രീകുമാർ പാടിയത്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ,
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തൊഴിലന്വേഷകർ ഒരു നിമിഷം ശ്രദ്ധിക്കൂ. നമസ്തേ അനന്തപുരിയിലെ അടുത്ത പരിപാടി നിങ്ങൾക്ക് വേണ്ടിയാണ്.
5: തൊഴിൽ ദർശനം.
6: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ സെക്യൂരിറ്റി വിഭാഗത്തിൽ ജൂനിയർ സൂപ്പർവൈസർ ഹവിൽദാർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 14 ഒഴിവുണ്ട്. ബംഗളൂരുവിലാണ് ഒഴിവ്. സായുധ സേനകളിൽ നിന്ന് വിരമിച്ചവർക്കാണ് അവസരം. ജൂനിയർ സൂപ്പർവൈസർ ഒഴിവ് 1. യോഗ്യത SSLC. സായുധ സേനകളിൽ JCO റാങ്കിൽ 15 വർഷത്തെ സേവനവും. പ്രായം 43 വയസ്സ് കവിയരുത്. ഹവിൽദാർ ഒഴിവ് 13. യോഗ്യത SSLC. സായുധ സേനകളിൽ 15 വർഷത്തെ സേവനവും. പ്രായം 43 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാൽ മുഖേന അയക്കണം. വിലാസം: മാനേജർ HR CSG, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ജലഹള്ളി പോസ്റ്റ്, ബംഗളൂരു 560013. അപേക്ഷാ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് JR.Supervisor Security Havildar (Security) എന്ന് രേഖപ്പെടുത്തണം. വിലാസം ഒരിക്കൽ കൂടി: മാനേജർ HR/CSG, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, ജലഹള്ളി പോസ്റ്റ്, ബംഗളൂരു 560013. അപേക്ഷാ കവറിന് പുറത്ത് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് JR.Supervisor Security Havildar Security എന്ന് രേഖപ്പെടുത്തണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി July 1. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://bel-india.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://bel-india.in. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് കീഴിൽ ന്യൂഡൽഹിയിലുള്ള സെൻട്രൽ കൌൺസിൽ ഫോർ റിസർച്ച് ഇൻ യുനാനി മെഡിസിനിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽപ്പെടുന്ന തസ്തികകളിലായി 179 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും റിസർച്ച് ഓഫീസർ യുനാനി പതോളജി ഫിസിയോളജി 19, അസിസ്റ്റന്റ് റിസർച്ച് ഓഫീസർ ഫാർമക്കോളജി ബോട്ടണി 3, സ്റ്റാഫ് നേഴ്സ് 7, അക്കൌണ്ട്സ് ഓഫീസർ 1, റിസർച്ച് അസിസ്റ്റന്റ് കെമിസ്ട്രി ബോട്ടണി 5, ഇൻവെസ്റ്റിഗേറ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് 3, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് 12, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 3, പ്രൂഫ് റീഡർ 1, ഹിന്ദി അസിസ്റ്റന്റ് 2, ഫാർമസിസ്റ്റ് 6, സോഷ്യൽ വർക്കർ 2, റേഡിയോഗ്രാഫർ 1, കോമ്പൌണ്ടർ

0: സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 3-7, UD ക്ലാർക്ക് 31, ലോവർ ഡിവിഷൻ ക്ലാർക്ക് 26, സ്റ്റാഫ് കാർ ഡ്രൈവർ 4, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 43. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ജൂലൈ 1 മുതൽ അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 31. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ccrum.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ccrum.res.in. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സീനിയർ ഫീൽഡ് ഓഫീസർ ടെക്നിക്കൽ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 25 ഒഴിവുണ്ട്. ഗേറ്റ് പരീക്ഷ എഴുതിയവർക്കാണ് അവസരം. വിഷയങ്ങളും ഒഴിവും: കമ്പ്യൂട്ടർ സയൻസ് IT 10, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ ടെലി കമ്മ്യൂണിക്കേഷൻ 10, ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടർ സയൻസ് ഡേറ്റ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഷ്യലൈസേഷനോടെയുള്ളത് 3, മാത്തമെറ്റിക്സ് 1, സിവിൽ എഞ്ചിനീയറിംഗ് 1. യോഗ്യത: എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ ബിരുദം അല്ലെങ്കിൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം. ഗേറ്റ് പരീക്ഷയിൽ 2024, 2025, 2026 ബന്ധപ്പെട്ട വിഷയത്തിൽ 50% കൂടുതൽ സ്കോർ നേടിയിരിക്കണം. പ്രായം 35 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള രേഖകൾ സഹിതം സാധാരണ തപാലിൽ അപേക്ഷിക്കണം. വിലാസം: പോസ്റ്റ് ബാഗ് നമ്പർ 001, ലോധി റോഡ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, ന്യൂഡൽഹി 11003. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 12. വിലാസം ഒരിക്കൽ കൂടി: പോസ്റ്റ് ബാഗ് നമ്പർ 001, ലോധി റോഡ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, ന്യൂഡൽഹി 11003.
1: തൊഴിൽ ദർശനം. ഗുരു എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ വരികളെഴുതി ഇളയരാജ സംഗീതം പകർന്ന് ജി വേണുഗോപാലും സംഘവും പാടിയത്.

0: നമസ്തേ അനന്തപുരിയിൽ. ഇപ്പോൾ കേൾക്കാം കണ്ടതും കേട്ടതും.
1: വയസ്സന്മാരുടെ വാർഷിക യോഗ ഇന്നലെ ആയിരുന്നല്ലോ, എങ്ങനെയുണ്ടായിരുന്നു?
2: ആ പ്രയോഗം പിൻവലിക്കണം. മുതിർന്ന പൗരന്മാരുടെ യോഗം, അതാണ് ശരിയായ പ്രയോഗം. സീനിയർ സിറ്റിസൺസ് മീറ്റിംഗ് എന്നും ആവാം.
1: അയ്യടാ, കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയോ? ഞാനറിഞ്ഞില്ലല്ലോ. ഈ നരച്ച താടിയും മുടിയും ഇനി എന്ത് ചെയ്യും?
2: മുടിയൊക്കെ ഇനി ഡൈ ചെയ്തേ യോഗത്തിന് വരാവൂ. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു കഴിഞ്ഞു.
1: അതൊരു ചരിത്രപരമായ തീരുമാനമാണല്ലോ. അപ്പോ ഈ കാലാവസ്ഥ വ്യതിയാനം എങ്ങാനും സംഭവിച്ചാ എന്ത് ചെയ്യും? ഒക്കെ ഒലിച്ചു പോവില്ലേ?
2: അങ്ങനെയൊന്നും പോകത്തില്ലടി. ഡൈ സൂപ്പറാ, വിദേശ ഉൽപ്പന്നം.
1: അപ്പൊ കുട്ടപ്പനാവാൻ തന്നെ തീരുമാനിച്ചു. നല്ല കാര്യം. നാലാൾക്കാർ നോക്കുമല്ലോ. ഹാ, കേക്കട്ടെ നിങ്ങളുടെ പെർഫോമൻസ്. എന്തൊക്കെയാ മീറ്റിംഗിൽ തട്ടിവിട്ടത്?
2: മുതിർന്ന പൗരന്മാർ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ എണ്ണി എണ്ണി പറഞ്ഞിടി. എല്ലാവരും കൈയടിച്ചു. ചിലർ വന്നെന്നെ കെട്ടിപ്പിടിച്ചു.
1: അത് കലക്കി.
2: അല്ല, എന്തിനാ നീ കൈയടിച്ചത്?
1: ഇത്രയും സ്നേഹമുള്ളവരുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ.
2: ട്രെയിനിലും വിമാനത്തിലും കുറഞ്ഞ നിരക്കിൽ യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് ഞാനങ്ങ് തട്ടിവിട്ടു.
1: അത് കലക്കി. മാനത്തോടെ പറക്കുന്ന വിമാനത്തിൽ നമ്മളങ്ങനെ ഇരിക്കുന്ന കാഴ്ച ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ചേട്ടാ.
2: ഹോ, എന്ത് സുഖമുള്ള വിളി. ആ വിളി നമ്മുടെ വിവാഹ ദിവസം കേട്ടതാ, പിന്നെ കേട്ടിട്ടേയില്ല.
1: ഇനിയും അങ്ങനെ തന്നെ വിളിക്കും. എന്നെ വിമാനത്തിൽ കൊണ്ടുപോയാ. അതുപോട്ടെ, ആവേശത്തോടെ ഇതൊക്കെ എണ്ണി എണ്ണി പറഞ്ഞപ്പോ നിങ്ങൾക്ക് ക്ഷീണം വന്നു കാണുമല്ലോ.
2: ശരിയടി, നല്ല ക്ഷീണം വന്നു. വിശപ്പും കയറി. പിന്നെ നേരെ പോയത് ഹോട്ടലിലേക്കാണ്. പൊറോട്ടയും പത്തിരിയും അപ്പവും കോഴിക്കറിയും ഒക്കെ കഴിച്ചു. പൊറോട്ട കഴിക്കാൻ ഗ്രേവി കൂടുതൽ ചോദിച്ചു. അതവർക്ക് ഇഷ്ടമായില്ല. തർക്കിച്ച് വഴക്കായി.
1: ഓ, അത് ശരി. അപ്പോ അവർ നിങ്ങളെ വേണ്ടവണ്ണം കൈകാര്യം ചെയ്തു കാണുമല്ലോ.
2: ഏയ്, ഞങ്ങള് കൈവച്ചേനെ. നല്ല പ്രായത്തിലായിരുന്നെങ്കിൽ. ഇപ്പൊ സ്റ്റാമിനയൊക്കെ പോയില്ലേടി. കൊഞ്ച് ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാൽ ചട്ടിയോളം, അത്ര തന്നെ.
1: അല്ലേലും നിങ്ങൾക്ക് ഇത്തിരി മൂപ്പ് കൂടുതലാ. ബാക്കില്ലാതെ ശരീരത്തിന് വല്ല തട്ടും കിട്ടിയെങ്കിൽ അത് പറ. കൊട്ടൻ ചുക്കാതി തൈലം തേച്ച് ആവി പിടിപ്പിക്കാനാ.
2: അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലേ. ഞാൻ പറഞ്ഞത് വിശ്വാസമില്ലെങ്കിൽ മീറ്റിംഗിന് വന്നവരോട് പോയി ചോദിക്കും.
1: ആ, ഞാൻ ബാലചന്ദ്രൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ. സത്യം അറിയാലോ.
3: ഹലോ, തങ്കപ്പനല്ലേ?
2: ആ, അതെ.
3: ആ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണേ.
2: എന്താ സാറേ?
3: നിങ്ങൾ ഇന്നലെ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയിരുന്നല്ലോ.
2: ആ,
3: അവിടെ എന്താ നടന്നത്?
2: സാറേ, മുതിർന്ന പൗരന്മാരുടെ യോഗത്തിൽ പങ്കെടുത്ത ശേഷം ഞങ്ങൾ കുറച്ചുപേർ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു. പൊറോട്ട കഴിക്കാൻ കുറച്ച് കൂടുതൽ ഗ്രേവി ചോദിച്ചു. അതവർക്ക് ഇഷ്ടമായില്ല. തർക്കം നടന്നു. അത്രയേ ഉണ്ടായിട്ടുള്ളൂ സാറേ.
3: ഗ്രേവി അവകാശമാണെന്ന് നിങ്ങളും, അത് ഉപഭോക്താവിന്റെ അവകാശമല്ലെന്ന് ഹോട്ടലുകാരും വാദിച്ചു. ഇതല്ലേ നടന്നത്?
2: അതെ സാറേ, മോശമായി ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല.
3: നിങ്ങള് മസിൽ പവറൊന്നും കാണിച്ചില്ലല്ലോ.
2: മസിൽ ഉണ്ടായിട്ട് വേണ്ടേ സാറേ പവർ കാണിക്കാൻ?
3: ഹോട്ടലുകാര് പരാതിയൊന്നും നൽകിയിട്ടില്ല. പക്ഷെ അവരെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
2: യഥാർത്ഥത്തിൽ എന്താ സാറേ സംഭവിച്ചത്?
3: അതായത്, ഗ്രേവി ഉപഭോക്താവിന്റെ അവകാശമല്ലെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഒരു വിധിയുണ്ട്. കോടതി വിധി നമ്മൾ അനുസരിക്കുക. ഹോട്ടലുകാർ ഗ്രേവി സൗജന്യമായി തരികയാണെങ്കിൽ കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ വഴക്കിനൊന്നും പോകരുത്. ഇതൊക്കെ കൂടെ വന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ തങ്കപ്പൻ ചേട്ടാ.
2: കേട്ട് സാറേ. ഗ്രേവി അവകാശമല്ല, ചോദിക്കില്ല, പറയില്ല, കട്ടായോ. പിന്നെ എന്തിനാ സാറേ കേറിവാ മക്കളെ എന്ന് ഹോട്ടലിന് മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്?
4: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, രജു കോലിയക്കോട്. രചന ജെ ഷംസുദ്ദീൻ.
5: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
6: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
5: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: നമസ്തേ അനന്തപുരി, തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ദീപൻ ചാറ്റർജി സംഗീതം പകർന്ന് എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം കാക്കക്കുയിൽ.

1971 ബിയോണ്ട് ബോർഡേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി വിപിൻ ലാൽ, എൻ കെ പ്രിയങ്ക, മീനാക്ഷി ഇളയരാജ എന്നിവർ പാടിയ ഗാനം കേൾക്കാം. രചന മോഹൻ രാജൻ, സംഗീതം സിദ്ധാർത്ഥ് വിപിൻ.

0: നമസ്തേ അനന്തപുരി. ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11-ന് ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. പൌരന്മാർക്ക് പ്രാപ്യവും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും അവർ പറഞ്ഞു. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്കിന് 334 പോയിന്റോടെ കിരീടം നേടി. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക്കിന് 2-ാം സ്ഥാനവും തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിന് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. കോഴിക്കോട് മുക്കം മണാശ്ശേരിക്ക് സമീപം വിദ്യാർത്ഥി കുളത്തിൽ വീണു മരിച്ചു. ചേന്ദമംഗല്ലൂർ അൽ ഇസ്ലാഹ് ഇംഗ്ലീഷ് സ്കൂൾ 2-ാം ക്ലാസ് വിദ്യാർത്ഥി അബ്ദുല്ല ബസാം ആണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30-ക്കാണ് മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക് കേൾക്കാം.

നമസ്തേ അനന്തപുരി തുടരുന്നു. ഇപ്പോൾ കേൾക്കാം ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ചോദ്യം ഇങ്ങനെയായിരുന്നു, മനുഷ്യനും ആനകളും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നതിന് രാജ്യത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധി അധിഷ്ഠിതമായ സംവിധാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം പലാമു കടുവ സങ്കേതം, ജാർഖണ്ഡ്. ഉത്തരമൊരിക്കൽ കൂടി, പലാമു കടുവ സങ്കേതം, ജാർഖണ്ഡ്. ആനകളുടെ വിവിധ തരത്തിലുള്ള ചിഹ്നം വിളികളും ശബ്ദങ്ങളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് സാങ്കേതിക വിദ്യ എന്നിവ ഉപയോഗിച്ച് വിശകലനം ചെയ്യും. പരമ്പരാഗതമായി ആനകളെ തുരത്തുന്ന രീതികളിൽ നിന്ന് മാറി ആനകളുടെ പെരുമാറ്റ രീതികൾ ശാസ്ത്രീയമായി പഠിച്ച് മനുഷ്യർക്കും വന്യമൃഗങ്ങൾക്കും ഒരുപോലെ സുരക്ഷിതമായ ശാശ്വത പരിഹാരങ്ങൾ കണ്ടെത്തുകയാണ് ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം. ഉത്തരം ഒരിക്കൽ കൂടി, പലാമു കടുവ സങ്കേതം, ജാർഖണ്ഡ്. നമസ്തേ അനന്തപുരിയിൽ ഇനിയൊരു ഗാനം കേൾക്കാം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നമസ്തേ, അനന്തപുരി തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
3: എ കെ ലോഹിതദാസ് മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രമുഖ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്നു അമ്പഴത്തിൽ കരുണാകരൻ ലോഹിതദാസ് എന്ന എ കെ ലോഹിതദാസ്. 1955 May 10 തൃശൂർ ജില്ലയിലെ മച്ചാടാണ് അദ്ദേഹം ജനിച്ചത്. ചാലക്കുടി ഗവൺമെൻറ് കോളേജിൽ നിന്നും ബിരുദവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ലബോറട്ടറി ടെക്നീഷ്യൻ കോഴ്സും പൂർത്തിയാക്കി. ചെറുകഥകൾ എഴുതിക്കൊണ്ടായിരുന്നു എഴുത്തിൻ്റെ ലോകത്തേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ആദ്യകാലത്ത് നാടകരചനയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹത്തിൻ്റെ സിന്ധു ശാന്തമായി ഒഴുകുന്നു എന്ന ആദ്യ നാടകത്തിന് സംസ്ഥാന അവാർഡ് ലഭിച്ചു. അവസാനം വന്ന അതിഥി, സ്വപ്നം വിതച്ചവൻ എന്നിവ മറ്റ് ശ്രദ്ധേയ നാടകങ്ങളാണ്. 1987 സിബി മലയിൽ സംവിധാനം ചെയ്ത തനിയാവർത്തനം എന്ന ചിത്രത്തിന് തിരക്കഥ എഴുതിക്കൊണ്ടാണ് ലോഹിതദാസ് മലയാള സിനിമാ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. 35 തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അതിനുശേഷം 1997 ഭൂതക്കണ്ണാടി എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് കടന്നു. തിരക്കഥയ്ക്കും സംവിധാനത്തിനും പുറമെ അദ്ദേഹം ഗാനരചന, അഭിനയം എന്നീ മേഖലകളിലും തൻ്റെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആധാരം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ഉദയനാണ് താരം, ചകോരം, വളയം തുടങ്ങിയ ചില ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. നിവേദ്യം, ചക്കരമുത്ത്, ചക്രം, കസ്തൂരിമാൻ, സൂത്രധാരൻ, ജോക്കർ, അരയന്നങ്ങളുടെ വീട്, കന്മദം, ഓർമ്മച്ചെപ്പ്, കാരുണ്യം എന്നീ ചിത്രങ്ങൾ അദ്ദേഹം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തു. വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, തൂവൽ കൊട്ടാരം, സല്ലാപം, ഉദ്യാനപാലകൻ, പാഥേയം, ചകോരം, വാത്സല്യം, കമലദളം, ഭരതം, ഹിസ് ഹൈനസ് അബ്ദുള്ള തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ അദ്ദേഹം നിവേദ്യം, കസ്തൂരിമാൻ, ജോക്കർ എന്നീ ചിത്രങ്ങൾക്ക് ഗാനരചനയും നിർവഹിച്ചു. മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരവും കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രങ്ങളിലൂടെ, ജീവിതഗന്ധിയും തന്മയത്വമുള്ളതുമായ തിരക്കഥകളിലൂടെ 2 ദശകത്തിലേറെക്കാലം മലയാള ചലച്ചിത്രവേദിയെ ധന്യമാക്കിയ ലോഹിതദാസ് 2009 June 28 ഈ ലോകത്തോട് വിട പറഞ്ഞു. കാലം സാക്ഷിയിൽ ഇന്ന് എ കെ ലോഹിതദാസിന്റെ ശബ്ദം.
4: പൊതുവേ സിനിമയിൽ എഴുത്തുകാർക്ക് അന്നും ഇന്നും അല്പം ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുകയാണ്, സിബി മലയിലുമായിട്ട് തിലകനാണ് എന്നെ ബന്ധപ്പെടുന്നു, പരിചയപ്പെടുന്നത്. ഒരിക്കലൊരു സന്ധ്യയിൽ സിബി മലയിൽ എന്നെ അന്വേഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വരികയും ഒന്ന് കൂടെ ചെല്ലണം ആവശ്യപ്പെടുകയും ചെയ്തു. അന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോയത് ഒരു പുതിയ രചനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നില്ല, മറ്റ് 1-2 ആൾ കൂടി ചേർന്ന് എഴുതി വെച്ച ഒരു തിരക്കഥ ഒന്ന് നോക്കിയിട്ട് അതിനെന്താണ് തകരാറ് എന്ന് പറയാൻ വേണ്ടിയാണ് വിളിച്ചുകൊണ്ട് പോയത്. ഈ തിരക്കഥ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതിലല്പം സ്ഥൂലത എനിക്ക് അനുഭവപ്പെട്ടു. കഥയുടെ ഒരു ഏകാഗ്രത കുറയുന്നു, ഒരു ശില്പഭദ്രതയ്ക്ക് കോട്ടമുണ്ട് എന്നൊക്കെ എനിക്ക് തോന്നി. സിബി പറഞ്ഞു അതങ്ങനെ ഒരു സാധാരണ ഒരു സിനിമയ്ക്ക് ഉദ്ദേശമല്ല ഇപ്പോൾ ഉള്ളത്, അല്പം വ്യത്യസ്തമുള്ളൊരു സിനിമയാണ് എനിക്ക് അത്യാവശ്യം ഇപ്പോൾ എടുക്കേണ്ടത്, ഒരു കഥ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 2 ദിവസം തരികയാണെങ്കിൽ ഞാൻ ഒരു പുതിയ കഥയിൽ കൂടെ ആലോചിക്കാം എന്ന് പറഞ്ഞു. 2 ദിവസം ഞാനൊരു ഹോട്ടൽ മുറിയിലിരിക്കുന്നു. 2-ാമത്തെ ദിവസം ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഊണഴിക്കാനായിട്ട് വെളിയിൽ ഇറങ്ങിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിൽ കണ്ടുമുട്ടി. അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് തന്നപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു അധ്യാപകനിവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്താണ് അസുഖമെന്ന് ചോദിച്ചപ്പോൾ അധ്യാപകൻ്റെ തലയ്ക്ക് നല്ല സുഖമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നേരത്തെ എന്നെ പഠിപ്പിക്കുന്ന ആൾ തന്നെ ഈ തലയ്ക്ക് സുഖമില്ലായ്മ ഉണ്ടോ? അത് പറഞ്ഞില്ല, അത് ഈ മക്കളൊക്കെ കൂടി ഉണ്ടാക്കി കൊടുത്തൊരു അസുഖം തന്നെ, അല്ലാണ്ട് അങ്ങനെ ഒരു

0: അസുഖം ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോവുകയും ചെയ്തു. ഞാൻ അടുത്തൊരു ഹോട്ടലിൽ പോയിട്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ചിന്തിച്ചു മക്കളെല്ലാം കൂടി തല ഒരാളുടെ തലയ്ക്ക് അസുഖം ഉണ്ടാക്കി കൊടുക്കുക. അതിൽ നിന്നാണ് എനിക്ക് തനിയാവർത്തനം എന്ന വിഷയം സ്പാർക്ക് ആവുന്നത്.
1: കാലം സാക്ഷിയിൽ നിങ്ങൾ കേട്ടത് എ കെ ലോഹിതദാസിന്റെ ശബ്ദം.
2: ലോഹിതദാസ് രചന നിർവഹിച്ച് രവീന്ദ്രൻ സംഗീതം പകർന്ന യേശുദാസും നൌഷാദും ആലപിച്ച ഒരു ഗാനം കേൾക്കാം. ചിത്രം സൂത്രധാരൻ.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടോ.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാം അലോട്ട്മെന്റ് പ്രവേശന വെബ്സൈറ്റിൽ ഇന്ന് പ്രസിദ്ധീകരിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ഒഴിവാക്കേണ്ടതാണ്. മുട്ടട ISRDയിൽ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് വിത്ത് പൈത്തൺ വിഷയങ്ങളിൽ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാം. നാളെ മുതലാണ് ഇന്റേൺഷിപ്പ് തുടങ്ങുന്നത്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04712550612. ഒരു നമ്പർ കൂടി, 8547005087. SSLC, THSLC സേ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. VHSC ആദ്യഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് നാളെ പ്രസിദ്ധീകരിക്കും. July 2 വൈകിട്ട് 4 പ്രവേശനം. ആക്കുളം PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ പ്ലസ് വൺ കൊമേഴ്സ് വിഭാഗത്തിൽ സീറ്റൊഴിവ്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ഈ മാസം 30 ഉച്ചയ്ക്ക് 1 മുൻപായി അപേക്ഷിക്കണം. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITIയിലെ 13 NCVT ട്രേഡുകളിലേക്കും 2 SCVT ട്രേഡുകളിലേക്കും 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം 30 വൈകുന്നേരം 5 ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 04712418317 7907370940. ഒരു നമ്പർ കൂടി, 9744900053 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിക്കുന്ന ഇനി പറയുന്ന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്ന തീയതി June 30 ദീർഘിപ്പിച്ചിരിക്കുന്നു. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, യോഗ്യത ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ സൈബർ ഫോറൻസിക് ആൻഡ് സെക്യൂരിറ്റി, ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നിവയിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് www.ihrdadmissions.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കോൾ സെന്റർ നമ്പർ 8547005000 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് ചുറ്റും സമാപിച്ചു.
3: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
4: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
3: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻസ് അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
5: സർവീസസ്, 30 സേവന പാരമ്പര്യ പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
6: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4246971.
2: നമസ്തേ അനന്തപുരി തുടരുന്നു. ആടുപുലിയാട്ടം എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് മോഹൻ രാജൻ, സംഗീതം രതീഷ് വേഗ, പാടിയത് മമത മോഹൻദാസും രതീഷ് വേഗയും.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഈഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
5: മൻ കി ബാത്,
6: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
5: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
6: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
5: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
6: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
5: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
6: തുടർന്ന് മലയാള പരിഭാഷ,
5: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.

0: നമസ്തേ അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ട് സാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
3: നോവൽ സഞ്ചാരം.
4: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
5: ലഹള കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പിച്ചാമണി അയ്യർ വേലുമ്മാനെ സമീപിച്ചത്. പാണ്ഡിയിൽ നിന്ന് ചരക്കുമായി വന്ന് കോവിലകങ്ങളിലും പ്രഭുകുടുംബങ്ങളിലും നടന്നു വിറ്റ് ജൗളിക്കാരനായി വികസിച്ച ആളാണ് പിച്ചാമണി അയ്യർ. മഹാപരിശ്രമശാലി, കുറുക്കന്റെ ശൃംഗാരവും കുറിഞ്ഞിപ്പൂച്ചയുടെ വിനയവും കൂടിക്കലർന്ന ഒരു ഭാവമാണ് പിച്ചാമണി അയ്യരുടെ മുഖത്തിനെപ്പോഴും. ലഹള കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പണക്കാരനായി. ലഹളയെ തുടർന്നുണ്ടായ പോലീസ് നായാട്ട് കാലത്ത് പ്രമാണപ്പെട്ട മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് തട്ടിയെടുത്ത സ്വർണ്ണാഭരണങ്ങളും സംഭാവന വാങ്ങിയ പണക്കിഴികളും പൂഴ്ത്തിവെക്കുന്നതിൽ സഹായിച്ചത് പിച്ചാമണി അയ്യരാണെന്നും പിന്നീട് അതെല്ലാം എന്നേക്കുമായി അദ്ദേഹത്തിൽ പൂണ്ടുപോയി എന്നും നാട്ടുകാർക്കിടയിൽ ഒരു സംഭാഷണമുണ്ട്. ശരിയാവാൻ ഇടയില്ല, അദ്ദേഹം പരിശ്രമശാലിയാണ്. ഇന്ന് അദ്ദേഹം വസ്തു മേൽച്ചാർത്തു വാങ്ങാനായിട്ടാണ് വേലുമാനെ സമീപിച്ചത്. കുറച്ചു നേരത്തെ സംഭാഷണം, പിന്നെ ചില കൈമുദ്രകൾ. അത് വേലുമാനുള്ള ദക്ഷിണയെപ്പറ്റിയാണ്. എല്ലാം ഉറച്ചു. അതിൻ്റെ ഫലമോ, 3 ഏക്കർ വരുന്ന ഒരു കുടിയിരുപ്പ് പറമ്പിൽ നിന്ന് അടുത്ത ദിവസം 7 പെൺമക്കളും 2 ആൺമക്കളും അവരുടെ അമ്മയുമടക്കം 10 പേര് കുടിയിറങ്ങി. 14 വയസ്സായ മൂത്ത മകൻ ഉച്ചത്തിൽ അലറി, ഈ മഴുത്തായ കൊണ്ട് ഞാനവൻ്റെ തലമണ്ട അടിച്ചു പൊളിക്കും, സാഹസം ചെയ്യല്ലേ കുഞ്ഞിരാമ, കൂടിയതിന്മേൽ കൂട്ടണ്ട. ആ അമ്മ മക്കളുടെ കൈയും പിടിച്ചിറങ്ങി. അക്കൊല്ലം വേലുമാൻ പഴനിക്കൊന്നു പോവുകയും ഒരു രുദ്രാക്ഷം വാങ്ങി സ്വർണത്തിൽ കെട്ടിച്ച് കണ്ഠത്തിലണിയുകയും ചെയ്തു. ഇത്രയൊക്കെ പരാക്രമങ്ങൾ നടത്തിയ വേലുമാനും നമ്പിടിക്കും മേൽച്ചാർത്ത് നിൽക്കുന്നുവെന്ന് കേട്ടാൽ നിശബ്ദമായി നോക്കിയിരിക്കാൻ കഴിയില്ല. നിയമം വന്നുവോ? നമ്പിടി ഇടയിൽ ചോദിച്ചു. ഇല്ല, അതിനു മുമ്പേ ആവുന്നതൊക്കെ ചെയ്തു വെക്കണം. എന്ത്? ആ കിഴക്കേപ്പുറത്തെ ഭൂമിക്ക് ആളുണ്ട്. ആരാ? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആ സ്ത്രീയില്ലേ, ലക്ഷ്മിക്കുട്ടിയമ്മ. അവര് നോക്കാം. പക്ഷേ, വേലുമാൻ പതുക്കെ ഒരു ചിരി ചിരിച്ചു, ഏ, അതിലൊരു കഷ്ണം ഭൂമി. ഭൂമി എനിക്ക് തരണം, എന്റെ മരുമകൾ താമസിക്കുന്ന ആ ഭാഗം. ഖിലാഫത്തുകാരൻ രാമമാസ്റ്ററെ, പക്ഷെ നിങ്ങൾ അവരെ ഉപേക്ഷിച്ചു, വെറുത്തു എന്നൊക്കെയല്ലേ വേലുവരെ പറഞ്ഞത്?

0: എന്നാലും എന്റെ കുടുംബത്തിൽ പറഞ്ഞില്ലേ? വേലുമാൻ അല്പം ആക്കത്തിൽ നിന്നു. വാസ്തവത്തിൽ ആ കഷണം ഭൂമിക്ക് വേണ്ടിയാണ് വേലുമാൻ ഈ വേലത്തരമൊക്കെ ചെയ്തത്. ഇത്രകാലമായിട്ടും തനിക്ക് കീഴടങ്ങാത്ത ആ മരുമകളെയും അവളുടെ ഭർത്താവിനെയും ഒരു പാഠം പഠിപ്പിക്കാതെ മരിച്ചാൽ കണ്ണടയുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. അതങ്ങനെ വേണമെന്ന് വച്ചാലും ചെയ്യാം എന്ന് നമ്പിടി പറഞ്ഞപ്പോൾ വേലുമാന് വീർപ്പ് വീണു. നമ്പിടി ഒരു തീയാണെങ്കിൽ വേലുമാൻ ചുഴലിക്കാറ്റാണ്. അവരുടെ സമ്മേളനത്തിൽ പലതും കത്തും കരിയും. അന്ന് തിരിച്ചു പോരുമ്പോൾ മാസ്റ്ററുടെ പുരയ്ക്ക് നേരെ വേലുമാനൊന്ന് നോക്കി. എന്നിട്ട് തന്നോട് തന്നെ പറഞ്ഞു, നിൽക്ക്.
1: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: നമസ്തേ. അനന്തപുരി തുടരുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 8:35.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ബാല്യകാല സ്മൃതികൾ വിളിച്ചോതുന്ന ചില ഗാനങ്ങൾ ഇന്ന് ഈ പരിപാടിയിലൂടെ കേൾക്കാം. ആദ്യം ഒരു നാൾ വരും എന്ന ചിത്രത്തിനു വേണ്ടി ശ്വേത പാടിയത്. രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജി ശ്രീകുമാർ.

തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഭ്രമരം എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, പൂർണശ്രീ കൃഷ്ണ എന്നിവർ പാടിയത്. രചന അനിൽ പനച്ചൂരാൻ, സംഗീതം മോഹൻ സിതാര.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: നമസ്തേ, അനന്തപുരി തുടരുന്നു. ആദ്യത്തെ കൺമണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. രചന S. രമേശൻ നായർ, സംഗീതം SP വെങ്കടേഷ്.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: കൈതപ്പുറം വരികളെഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ശ്വേത പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആഗതൻ.

നമസ്തേ അനന്തപുരിയിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ലോഹിതദാസ് വരികൾ എഴുതി, എം ജയചന്ദ്രൻ സംഗീതം പകർന്ന്, വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ചിത്രം നിവേദ്യം.

ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ് കേൾക്കാം.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹരിമണ്ടക്കുട്ട
0: കാണട്ടെ. വാ, എന്റെ ഫേവറേറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഗാനോപഹാരം കേൾക്കാം. ഇന്ന് ഈ പരിപാടിയിൽ 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളാണ്. ആദ്യം അജഗജാന്തരം എന്ന ചിത്രത്തിനു വേണ്ടി പ്രസീത ചാലക്കുടി, ജസ്റ്റിൻ വർഗീസ് എന്നിവർ പാടിയത്. സംഗീതം ജസ്റ്റിൻ വർഗീസ്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം കിങ് ഓഫ് കൊത്ത എന്ന ചിത്രത്തിനു വേണ്ടി ശ്രേയ ഘോഷൽ, ബെന്നി ദയാൽ, ജേക്സ് ബിജോയ്, ഫെജോ എന്നിവർ പാടിയത്. രചന ജോ പോൾ ആൻഡ് ഫെജോ, സംഗീതം ജേക്സ് ബിജോയ്.

ഗാനോപഹാരത്തിൽ അടുത്ത ഗാനം വിനായക് ശശികുമാറും രോഹിത് സിദ്ദപ്പയും ചേർന്ന് വരികളെഴുതി രവി ബാസുറൂർ സംഗീതം പകർന്ന് സന്തോഷ് വെങ്കിയും രോഹിത് സിദ്ദപ്പയും പാടിയത്.

വിനായക് ശശികുമാർ വരികൾ എഴുതി, ജേക്സ് ബിജോയ് സംഗീതം പകർന്ന എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും പാടിയ ഗാനമാണ് ഗാനോപഹാരത്തിൽ. അടുത്തത് ചിത്രം തുടരും.

ഗാനോപഹാരത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. ഭ ഭ ബ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, വിനീത് ശ്രീനിവാസൻ, നിരഞ്ജ് സുരേഷ് എന്നിവർ പാടിയത്. രചന വിനായക് ശശികുമാർ, സംഗീതം ഷാൻ റഹ്മാൻ.

깔끔하게나 지들 끝난 바나 이런 내건 바나 너무 끝나나 지들 깔끔하게나 지들 끝난 바나 이런 내건 바나

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സ്മരണാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രചരിത്രത്തിലെ നിർണായക ഘട്ടത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് നരസിംഹറാവു നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ വാഷിംഗ്ടണിൽ നടന്ന മാംഗോ ഫെസ്റ്റിവലിന് വൻ സ്വീകാര്യതയാണ് ലഭിച്ചതെന്ന് അമേരിക്കയിലെ ഇന്ത്യൻ അംബാസഡർ വിനയ് മോഹൻ ക്വത്ര. ലോകത്തിലെ ഏറ്റവും വലിയ മാങ്ങ ഉൽപാദകരായ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് മാങ്ങ കയറ്റുമതിയിൽ ഈയിടെ വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് എ കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന ജോർദാനെ തോൽപ്പിച്ചു. 1-3 അർജന്റീനയുടെ വിജയം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു കഥ പറയട്ടെ. കഥയാണ് കേട്ടോ, അതായത് കഥയിൽ ചോദ്യമില്ല എന്നർത്ഥം. ആരും കാണാതെ കുയിൽ കാക്കക്കൂട്ടിൽ മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞു. കുഞ്ഞുങ്ങളെയെല്ലാം കാക്ക പോറ്റി വളർത്തി. വളർന്നു കഴിഞ്ഞപ്പോൾ കുയിൽ വന്നു. സ്വന്തം കുഞ്ഞിനെയും വിളിച്ചുകൊണ്ട് പോകാനൊരുങ്ങി.

കുഞ്ഞ് കാക്കയമ്മയ്ക്ക് സ്നേഹത്തോടെ ഒരു ഉമ്മ നൽകി യാത്ര പറഞ്ഞു. സൂത്രക്കാരിയായ കുയിൽ കള്ള കണ്ണുകൊണ്ട് കാക്കയെ നോക്കി. നിന്നെ ഞാൻ കബളിപ്പിച്ചല്ലോ എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം. കാക്ക അത് കണ്ട് കുയിലിനോട് പറഞ്ഞു, നീ എന്ത് കരുതി എന്നെ കബളിപ്പിച്ചെന്നോ? ഒരിക്കലുമില്ല. നിന്റെ മുട്ടയാണിതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അടയിരുന്നതും വിരിയിച്ചതും കുഞ്ഞുങ്ങളെ പോറ്റിയതും. നിന്റെ കുഞ്ഞാണിതെന്ന് അറിയാമായിരുന്നിട്ടും ഞാനിതിനെ എന്റെ കുഞ്ഞുങ്ങളെപ്പോലെ വളർത്തി. നീയോ അതിനെ സൂത്രത്തിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നു. കുയിൽ നാണിച്ചു, തലതാഴ്ത്തി, പിന്നെ തന്റെ കുഞ്ഞിനെയും കൊണ്ട് പറന്നകന്നു. പലരും പലതും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സഹായഹസ്തം നീട്ടുന്നത്, വീഴുന്നവരെ താങ്ങുന്നത്. എന്നാൽ യാതൊരു നന്ദിയും പ്രകടിപ്പിക്കാതെ പലരും നടന്നകലുകയും പറന്നുയരുകയും ചെയ്യും, പിന്നെ തിരികെ വരികയേയില്ല.

ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കായംകുളത്തുള്ള ശ്രീകൃഷ്ണ ഫോട്ടോ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ധാരാളം സ്റ്റാഫുകളും ജോലികളുമുള്ള സ്റ്റുഡിയോയായിരുന്നു അത്. അവിടെയുള്ള ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാഫായിരുന്നു മണിസാർ. അദ്ദേഹം നല്ല ഫോട്ടോഗ്രാഫറും നാടക സംവിധായകനുമായിരുന്നു. ഒരു ദിവസം രാവിലെ മണിസാർ പതിവ് പോലെ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഞങ്ങളെ പരിചയപ്പെടുത്തി. ഇതാണ് സംഗീത സംവിധായകൻ കണ്ണൂർ രാജൻ സാർ. മണിസാറിന്റെ ഒരു നാടകത്തിന്റെ ഗാനങ്ങളുടെ സംഗീതം ചെയ്യുവാനായി വന്നതായിരുന്നു അദ്ദേഹം. അങ്ങനെ ആ സംഗീത സംവിധായകനെ കണ്ടു. കണ്ണൂർ രാജന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ അദ്ദേഹം സംഗീതം നൽകിയ ഒരു ഗാനം എന്ന് ഓർമ്മിച്ചപ്പിലൂടെ ആവശ്യപ്പെടുകയാണ്. പല്ലവി എന്ന ചിത്രത്തിലെ കിളിക്കൊത്ത കരളുള്ള എന്ന് തുടങ്ങുന്ന ഗാനം ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണി ശ്രോതാക്കൾക്കും അണിയറ ശില്പികൾക്കുമായി സമർപ്പിക്കുന്നു. ആകാശവാണിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സ്നേഹത്തോടെ, ഗോപാലകൃഷ്ണൻ, കരിയിലെ കുളങ്ങര. പരത്തുള്ളി രവീന്ദ്രൻ എഴുതിയ ഗാനമാണ് ഇത്. കണ്ണൂർ രാജൻ സംഗീതം നൽകി. മാധുരിയും സംഘവും പാടിയത്. ചിത്രം പല്ലവി.

0: ചമഞ്ഞൊരുങ്ങി
1: നല്ല മണവാട്ടിയാലി
2: ചമഞ്ഞൊരുങ്ങി. നല്ലൊരു ഗാനം കേട്ടു അല്ലേ? ആ നല്ല ഗാനത്തിനൊപ്പം മറ്റൊരു നല്ല ഓർമ്മയും കൂടെ പങ്കുവയ്ക്കട്ടെ. ആലപ്പുഴയിലുള്ള ജയമണി പങ്കുവയ്ക്കുന്ന ഓർമ്മയാണ് ഓർമ്മച്ചപ്പിൽ. ഇനി ഓർമ്മച്ചപ്പിന്റെയും രഞ്ജിനിയുടെയും ഗാനസല്ലാപത്തിന്റെയും എന്നു വേണ്ട ആകാശവാണിയിലെ എല്ലാ അംഗങ്ങളും

ഞങ്ങളുടെയും പൂർവകാല സുഹൃത്താണ് ഞാൻ. എനിക്ക് ഓർമ്മിച്ചപ്പിലൂടെ ഒരു ഗാനം കേൾക്കണം. അതിനു മുമ്പ് ഓർമ്മ പങ്കുവയ്ക്കട്ടെ. ഞങ്ങളുടെ അടുത്ത വീട്ടിൽ പുതുതായി താമസത്തിന് വന്ന ഒരു കുടുംബത്തിൽ ഞാൻ പോവുകയുണ്ടായി. അവിടെ ഒരു ഉമ്മയും ചെറുമകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ചെല്ലുമ്പോൾ ചെറുമോൻ കുടുകുടച്ചിരിക്കുന്നു. ആ ചിരിയിൽ ഒന്ന് പങ്കെടുക്കണമെന്ന് എനിക്കും തോന്നി. ചോദിച്ചപ്പോൾ ചെറുമോൻ കാര്യം പറഞ്ഞു. അവൻ ഗൾഫിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. നാട്ടിലേക്ക് വാപ്പയുമായി വന്നതാണ്. ഇനി കാര്യം പറയാം. ഒരു ദിവസം അവൻ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ടോയ്ലറ്റിൽ പോകണം. കേട്ട ഉടനെ ഉമ്മ പറഞ്ഞു, മോനെ എന്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, വാപ്പ വരട്ടെ വാങ്ങിച്ചു തരാം. ഉമ്മ വിചാരിച്ചു വല്ല സിനിമയ്ക്കും പോകാൻ കാശ് ചോദിക്കുകയാണെന്ന്. അതാണ് ആ കുഞ്ഞിൻ്റെ ചിരിയുടെ രഹസ്യം. ചിരിപ്പിക്കാൻ വളരെ പ്രയാസമാണ്, മറിച്ചാണെങ്കിലോ? അതുകൊണ്ട് ഇക്കുറി എനിക്ക് വേണ്ടത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും എന്ന ഗാനമാണ്. ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമല്ലോ. സ്നേഹത്തോടെ, ജയമണി, ആലപ്പുഴ. ഗാനം തീർച്ചയായും കേൾപ്പിക്കാമല്ലോ. കടൽ എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, MV ശ്രീനിവാസൻ ഈണം പകർന്ന് S ജാനകി പാടിയ ഗാനം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, MRT ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി MRT ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ അപ്ലൈ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
8: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഓർമ്മച്ചപ്പ് തുടരുന്നു.
10: ഓർമ്മച്ചപ്പിൽ ഇനി അല്പം നീണ്ട ഒരു കത്താണ് കേട്ടോ. ഈ കത്ത് അയച്ചിരിക്കുന്നത് ഇത്തിത്താനത്ത് നിന്ന് സി രമണിയമ്മ. നല്ലൊരു ഓർമ്മയാണ് സി രമണിയമ്മ ഓർമ്മച്ചപ്പിലൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കത്ത് വായിക്കട്ടെ. ഞങ്ങളുടെ അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ട് 48 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായ ഒരു അനുഭവം ഞാനിവിടെ സമർപ്പിക്കുന്നു. എൻ്റെ അമ്മ ഞങ്ങളെ വിട്ടുപോയിട്ട് 19 വർഷം ഈ ഇടവ മാസത്തിൽ തികഞ്ഞു. മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച എല്ലാവരെയും ഓർക്കുന്നു. എന്റെ ആദ്യത്തെ മകൻ അരുൺകുമാർ, അവന് 2 വയസ്സ്. അവനെയും എടുത്ത് ചേച്ചി താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. കല്ലറയിലുള്ള തുമ്പോടാണ് എന്റെ സ്ഥലം. അവനുമായി വീടിന്റെ ഇളം തിണ്ണയിലിരിക്കുമ്പോൾ കാക്ക കരയുന്ന ശബ്ദം. മുറ്റം കഴിഞ്ഞാൽ മുൻവശത്ത് ഇറക്കമാണ്. കുഞ്ഞിനെ തിണ്ണയിലിരുത്തി ഞാൻ എഴുന്നേറ്റ് പോയി നോക്കി. കാക്ക കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നോക്കുമ്പോൾ ഒരു കിളി കരയുന്ന ശബ്ദവും കേൾക്കാം. ഞാൻ വീണ്ടും സൂക്ഷിച്ചു നോക്കി. അതാ, ഒരു കിളിക്കുഞ്ഞ് കരഞ്ഞുകൊണ്ട് കൊടിമരത്തിന് താഴേക്ക് ഉരുളുന്നു. ഞാൻ അന്തിച്ചു നിന്ന് നോക്കുകയാണ്. കിളി വീണ്ടും എഴുന്നേറ്റ് കൊടിച്ചുവട്ടിലേക്ക് വരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം, അത് അമ്മ കിളിയായിരിക്കും. മകനോട് പറഞ്ഞു, മോനെ ഇവിടെ ഇരിക്കണം, ഇറങ്ങരുത്. ഞാൻ താഴെ ഇറങ്ങി കൊടിമരച്ചുവട്ടിലേക്ക് നോക്കി. ഞാൻ ചെന്നപ്പോൾ അമ്മ കിളി പറന്നു മരത്തിന് മുകളിലേക്ക് പോയി. മുഖത്ത് ചെറിയ ചുവപ്പും തൊപ്പി വച്ചതുപോലെ തലയുമുള്ള കിളി. നോക്കുമ്പോൾ 2 കിളിക്കുഞ്ഞുങ്ങൾ കൊടിച്ചുവട്ടിൽ കിടന്ന് വാ പൊളിക്കുന്നു. ഞാൻ ഉടനെ കൂട് കണ്ടു. കുരുമുളക് കൊടിയില പറിച്ച് കിളിയെ സ്പർശിക്കാതെ എടുത്ത് കൂടിനുള്ളിൽ വെച്ചു. എന്നിൽ നിന്നും കുറെ ഉയരെയായിരുന്നു ആ കൂട്. അപ്പോൾ ഞാൻ കണ്ടു 2 കിളികൾ. അച്ഛനും അമ്മയുമായിരിക്കും. അപ്പോൾ ഞാൻ അറിഞ്ഞു ഒരമ്മയ്ക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം. എന്റെ അമ്മയെ അപ്പോൾ ഞാൻ ഓർത്തു. ആ കിളിപ്പെണ്ണിന്റെ വേദന എനിക്ക് മനസ്സിലായി. ഈ അവസരത്തിൽ അമ്മയെ അനുപമേ എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് സി രമണിയമ്മ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, ചിത്രം അരനാഴിക നേരം. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്.

ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവായ ആകാശവാണിയുടെ പല പരിപാടികളിലും പങ്കുചേരുന്ന പത്തിയൂർ ശ്രീകുമാർ എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. വളരെ ദീർഘമായ ഒരു ഓർമ്മയാണ് അദ്ദേഹം കത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. കത്ത് വായിക്കാം. ശ്രീനിവാസൻ ഞങ്ങളുടെ മുടി മിനുക്കുന്ന ശില്പിയാണ്. മുടിവെട്ടുകാരൻ, ബാർബർ തുടങ്ങിയ പേരുകൾ ഓർമ്മകളായി. ഹെയർ സ്റ്റൈലർ, ഹെയർ ഡ്രസ്സർ തുടങ്ങിയവയാണ് നടപ്പ് വിശേഷണങ്ങൾ. ആധുനികമായ എല്ലാ യന്ത്രസാമഗ്രികളും അമ്പാടി ഫാഷൻസിലുണ്ട്. 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ മകൻ അമ്പാടി മരണമടഞ്ഞു എന്ന കാര്യം കൂടി പത്തിയൂർ ശ്രീകുമാർ ഈ കത്തിൽ ചേർത്തിരിക്കുന്നു. തുടർന്ന് വായിക്കാം. ഞാനടക്കമുള്ള മുതിർന്ന പൗരന്മാരെ, അതായത് റിട്ടയർഡ് എക്സൈസ് ജോയിന്റ് കമ്മീഷണർ MS വേണുഗോപാൽ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ K.ജയകുമാർ, വിരമിച്ച തഹസിൽദാരായ ഈ ഉള്ളവൻ തുടങ്ങി സടകൊഴിഞ്ഞ പ്രമാണിമാരെ സുന്ദരന്മാരാക്കുക എന്ന കൃത്യമാണ് ഏറെ ദുഷ്കരം. മുടിവെട്ട് തൊഴിലിൽ അന്യസംസ്ഥാനക്കാരുടെ കടന്നുകയറ്റം ശ്രീനിവാസന് ഏറെ ക്ഷീണമായി. അതുകൊണ്ട് അമ്പാടി ഫാഷൻസിലെത്തുന്നവരെ സുന്ദരന്മാരാക്കുന്നതിനൊപ്പം ഭാഗ്യവാന്മാരാക്കുന്നതിനുള്ള പ്രവർത്തനവും ടിയാൻ സമാന്തരമായി തുടങ്ങി. അതായത് ഭാഗ്യക്കുറി കച്ചവടം തുടങ്ങി എന്ന് ചുരുക്കം. രാവിലെ 7 മണിക്ക് കടയിലെത്തും. ആകാശവാണി പ്രവർത്തനക്ഷമമാക്കും. ഭക്ഷണത്തിന് വീട്ടിൽ പോകുന്ന 2 മണിവരെ അമ്പാടിയിലെ റേഡിയോ പാടുകയും പറയുകയും ഫോൺ വിളിക്കുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തുകൊണ്ടേയിരിക്കും. ആകാശവാണി പരിപാടികളെ സംബന്ധിച്ച് ശ്രീനിവാസന്റെ നിരീക്ഷണമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ആകാശവാണിയുടെ സുഹൃത്ത് എന്ന നിലയിൽ നാടകം, ഗ്രാമകേരളം എന്നീ പരിപാടികളിൽ എന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. എന്നെ പരിഷ്കാരിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശ്രീനിവാസനിലെ ശ്രോതാവ് വാചാലനാകുന്നത്. ഫോണിൻ പ്രോഗ്രാം, ഹലോ സന്ദേശഗാനം, രഞ്ജിനി, ഓർമ്മച്ചപ്പ്, എന്തിനധികം രഞ്ജിനിയിലേക്ക് സ്ഥിരമായി എഴുതുന്നവരുടെ പേരുകൾ വരെ നമ്മുടെ ശ്രീനിക്ക് കാണാപാഠമാണ്. എഴുതാൻ വശമില്ല. ആകാശവാണിയിലേക്ക് വിളിക്കാമെന്ന് വിചാരിച്ചാൽ കസേരയിലിരിക്കുന്നവർ കത്തിയെടുക്കും എന്നാണ് ടിയാന്റെ ഭാഷ്യം. നാമമാത്രമായ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ നമ്മുടെ നായകന്. അവർ മക്കളെ 8 പേർ, ഒരു നേരം മാത്രം ഭക്ഷണം, 50 വർഷം മുമ്പുള്ള ഒരു തൊഴിലാളി കുടുംബത്തിന്റെ ചിത്രമാണ്. വീടിന്റെ മുകളിൽ പുക കാണണേ എന്നാണ് പ്രാർത്ഥന. പുകയുണ്ടെങ്കിൽ കഞ്ഞി വെച്ച് കാണും. 3 നേരം വേണ്ട, 2 നേരമെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി പഠിക്കാമായിരുന്നുവെന്ന് ശ്രീനി പറയും. നമുക്ക് ചെപ്പിലേക്ക് വരാം. പ്രിയപ്പെട്ട ടിയാന്റെ ഗായകനാണ് KP ബ്രഹ്മാനന്ദൻ. അദ്ദേഹത്തിന്റെ ഒരു ഗാനമാകാം ഇന്ന് ഓർമ്മച്ചപ്പിൽ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ബ്രഹ്മാനന്ദൻ പാടിയ മാരുവിൽ ഗോപുര വാതിൽ തുറന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ ശ്രീനിവാസന് വേണ്ടി കേൾപ്പിക്കുമോ എന്നാണ് പത്തിയൂർ ശ്രീകുമാർ കത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം K.രാഘവൻ. അനന്തശയനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീനിവാസന്റെ പ്രിയപ്പെട്ട ഗായകൻ KP ബ്രഹ്മാനന്ദൻ പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പ് ഇനി റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,195 രൂപയും പവന് 1,05,560 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ ഇതേ സമയം കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: മാരാരിക്കുളത്ത് നിന്ന് ശ്രീനിവാസൻ ഡി എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഒരു ശ്രീനിവാസന് വേണ്ടി പാട്ട് കേൾപ്പിച്ചു മറ്റൊരു ശ്രീനിവാസന്റെ കത്ത് ഇതാ വായിക്കുന്നു. എന്റെ ഓർമ്മയുടെ ചെപ്പ് തുറക്കുമ്പോൾ 60 വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴ നഗരത്തിൽ കേട്ട ഒരു അനൗൺസ്മെന്റ് വാചകമാണ് ഓർമ്മയിൽ വരുന്നത്. രൂപവാണിയുടെ മുറപ്പെണ്ണിന് ഒരു ശകുന്തള സാരിയും ഒരു പട്ടുതൂവാലയും, ഇതായിരുന്നു ആ അനൗൺസ്മെന്റ്. ആലപ്പുഴ നഗരത്തിലെ 3 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്ന 3 സിനിമകളുടെ പരസ്യവാചകമാണ് ഒരു വാഹനത്തിൽ നിന്നും കേൾക്കുന്നത്. ആലപ്പുഴക്കാർക്ക് അക്കാലം ആഘോഷമാണ്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറപ്പുത്സവം ധനുമാസം 1 മുതൽ 11 വരെയാണ് ഉത്സവം നടക്കുന്നത്. മുല്ലയ്ക്കൽ ക്ഷേത്രത്തിലെ ചിറപ്പുത്സവം കൂടാതെ കിടങ്ങാമ്പറമ്പ് ഭുവനേശ്വരി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവവും ഇതിനോടൊപ്പമാണ് നടക്കുന്നത്. അതിനാൽ മുല്ലയ്ക്കൽ സീറോ ജംഗ്ഷൻ മുതൽ വടക്ക് കിടങ്ങാമ്പറമ്പ് വരെയുള്ള റോഡിലൂടെ ഒഴുകിപ്പോകുന്നത് ആപാലവൃദ്ധം ജനസാഗരമാണ്. കൂടാതെ റോഡിന് ഇരുവശത്തും എല്ലാവിധ താൽക്കാലിക കച്ചവടക്കാരുമുണ്ട്. ഈ അനൗൺസ്മെന്റ് ഈ ഉത്സവ പ്രേമികൾക്കുള്ളതാണ്. ധനുമാസം 1 മുതൽ 11 വരെയുള്ള ഓരോ ദിവസത്തെയും ചിറപ്പ് നടത്തുന്നത് ഓരോ വ്യക്തിയുടെയോ സ്ഥാപനത്തിന്റെയോ സംഘത്തിന്റെയോ വേദിയിലായിരിക്കും. അക്കാലത്തെ 8-ാം ദിവസത്തെ ചിറപ്പ് സ്ഥിരമായി നടത്തിയിരുന്നത് ആലപ്പുഴയിലെ ഒരു പ്രമുഖ വ്യാപാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ ചിറപ്പിന് യേശുദാസ്, എസ് ജാനകി, മാധുരി ഇവരുടെയൊക്കെ ഗാനമേളയും സംഗീത കച്ചേരികളും ഓരോ വർഷവും ഉണ്ടാകുമായിരുന്നു. 8-ാം ചിറപ്പ് നടത്തിയിരുന്ന ആ വ്യക്തി അന്നേ ദിവസം തന്റെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ക്ഷണിച്ച് വീട്ടിൽ സൽക്കരിക്കുമായിരുന്നു എന്നാണ് അറിഞ്ഞിട്ടുള്ളത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം കാലക്രമേണ ക്ഷയിച്ചു തുടങ്ങി. അതോടെ നിരാശനായി. അകാലത്തിൽ തന്നെ ഈ ലോകത്തു നിന്നും വിടവാങ്ങി. മുല്ലയ്ക്കൽ ചിറപ്പ് എന്ന് കേൾക്കുമ്പോൾ ഇന്നും എനിക്ക് അദ്ദേഹത്തിന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. ഓർമ്മച്ചപ്പിലൂടെ എനിക്കൊരു ഗാനം കേൾക്കണം. അതായത് ആലപ്പുഴ സുബ്ബയ്യ തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്ന മുറപ്പെണ്ണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ

കരയുന്നു പുഴച്ചിരിക്കുന്നു എന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ കേൾക്കേണ്ടത്. മുറപ്പെണ്ണ എന്ന സിനിമ കണ്ടിട്ടുള്ള ആരും ഈ ഗാനം മറക്കുമെന്ന് തോന്നുന്നില്ല. തീർച്ചയായും ശ്രീനിവാസൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഈ ചിത്രം കണ്ടിട്ടുള്ളവർ മാത്രമല്ല, ഈ ഗാനം കേട്ടിട്ടുള്ളവരും മറക്കാൻ സാധ്യതയില്ല. അത്രയ്ക്ക് ഹൃദ്യമാണ് കരയുന്നു പുഴച്ചിരിക്കുന്നു. ഗാനം കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, ബി എ ചിദംബരനാഥ് ഈണം പകർന്ന്, യേശുദാസ് പാടിയത്.

കോട്ടയം ജില്ലയിലെ പെരുമ്പനച്ചിയിൽ നിന്നും തോമസ് ടി കുന്നുംപുറം എഴുതിയ കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ആകാശവാണിയുടെ ഓർമ്മച്ചപ്പ് തുറക്കുമ്പോൾ മനസ്സ് എപ്പോഴും പഴയ ഒരു സുവർണകാലത്തേക്ക് തിരിച്ചു പോകാറുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിന്റെ സായാഹ്നങ്ങളിൽ നിൽക്കുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഭൂതകാലത്തിന്റെ മനോഹരമായ ഈണങ്ങൾ സമ്മാനിക്കുന്നതിൽ ആകാശവാണിയോളം വലിയ പങ്ക് മറ്റൊന്നിനുമില്ല. ഞാനും എന്റെ ഭാര്യ ലില്ലിക്കുട്ടിയും ഇന്ന് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നെല്ലാം വിരമിച്ച് വിശ്രമ ജീവിതത്തിന്റെ സന്തോഷങ്ങളിലാണ്. ഈ പ്രായത്തിലും ഞങ്ങളുടെ മനസ്സിൽ കെടാതെ നിൽക്കുന്ന ഒന്നാണ് ഞങ്ങളുടെ പ്രണയവും അതിന് പശ്ചാത്തലമൊരുക്കിയ പാട്ടുകളും. എന്റെ വീട്ടിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരമുള്ള സെന്റ് ബെർക്ക്മാൻസ് കോളേജിലേക്ക് പഠിക്കാൻ പോയ കാലത്താണ് ഞാൻ ആദ്യമായി അവളെ കാണുന്നത്.

കോളേജിന് സമീപമായിരുന്നു വീട്. ആ കണ്ടുമുട്ടലും പരിചയപ്പെടലും പിന്നീട് പ്രണയത്തിലേക്കും ഒടുവിൽ ഒന്നിച്ചുള്ള മനോഹരമായ വിവാഹ ജീവിതത്തിലേക്കും വഴിമാറി. പാട്ടുകളെ ഒരുപാട് സ്നേഹിച്ച ഞങ്ങളുടെ ആ പ്രണയകാലത്ത് അവൾ എനിക്കായി മൂളിയിരുന്ന പാട്ടുകൾ ഏറെയുണ്ട്. ഇന്നും ആ പാട്ടുകൾ കേൾക്കുമ്പോൾ കോളേജ് ക്യാമ്പസിലെ ആ പഴയ തണൽ മരങ്ങളും ഇരിപ്പിടങ്ങളും ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ആദ്യകാല തുടിപ്പുകളും മനസ്സിലേക്ക് ഓടിയെത്തും. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ എപ്പോഴോ ഇഷ്ടപ്പെട്ടു പോയ ആ പഴയ ഗൃഹാതുരമായ ഓർമ്മകളിലേക്ക് ഞങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോകാൻ ആകാശവാണിയുടെ ഈ ഓർമ്മച്ചപ്പിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കായി ജ്ഞാനസുന്ദരി എന്ന സിനിമയിൽ കമുകറ പുരുഷോത്തമൻ പാടിയ പനിനീർ മലരിന് ഒരിതൾ കൊഴിഞ്ഞാലും എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ? എന്റെ സഹപ്രവർത്തകയായിരുന്നിട്ടുള്ളതും ഞങ്ങളുടെ കുടുംബ സുഹൃത്തും നല്ല റേഡിയോ ശ്രോതാവും കൂടിയായ ശ്രീമതി അക്കാമ ജോസഫിനും കൂടി ഈ ഗാനം സമർപ്പിക്കുന്നു എന്നും തോമസ് ടി കുന്നുംപുറം കത്തിൽ എഴുതിയിരിക്കുന്നു. വളരെ മനോഹരമായ സുന്ദരമായ ജീവിതത്തിലെ സുന്ദരമായ ഓർമ്മകൾക്ക് കൂട്ടായി ഗാനവിത അഭയദേവ് എഴുതി, ദക്ഷിണാമൂർത്തി ഈണം പകർന്ന് കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനം, ചിത്രം ജ്ഞാനസുന്ദരി.

മറുകൈ അറിയാതിരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട്. അവരൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ ഈ ഭൂമിയിലെ നന്മ ഇപ്പോഴും നിലനിൽക്കുന്നത്. വീണുകിടക്കുന്നവരെ താങ്ങുന്ന കരങ്ങൾക്ക് ശക്തി നഷ്ടപ്പെടാതിരിക്കട്ടെ

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ:

0: 8281-42-0305 നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281-42-0305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണത്തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൌണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ,
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: പ്രിയ ശ്രോതാക്കളെ, അടുത്ത പരിപാടി അല്പസമയത്തിനകം.
6: ആകാശവാണി, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 54:40. അല്പസമയത്തുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹിയിലെ, തുടർന്ന് മലയാള പരിഭാഷ.

0: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി

കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേടിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ
ഞാൻ എല്ലാവരോടും

അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ

നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്.

കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെക്കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിൻ്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട്

0: പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി എഫ് എം പ്രക്ഷേപണം ചെയ്യുന്നു.

0: സുബണി അനന്തപുരി എഫ് എം 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഈ മാസം വ്യോമയാന മേഖലയിൽ രാജ്യം വലിയ വിജയം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-95 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. C-295 പോലെ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചതായി നരേന്ദ്രമോദി. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയംപര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. അടുത്തിടെ കൊൽക്കത്തയിൽ നാവികസേനയുടെ പരിപാടിയിൽ INS ദുനാഗിരി, INS സൻശോധക്, INS ആഗ്ര എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കിയതായും മോദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. കൊൽക്കത്തയിൽ കെട്ടിടം തകർന്ന് 17 പേർ മരിച്ച സ്ഥലം IIT ഖരഗ്പൂരിലെ സിവിൽ എഞ്ചിനീയറിംഗ് സംഘം ഇന്ന് സന്ദർശിക്കും. നേരത്തെ ഫോറൻസിക് സംഘം സ്ഥലത്ത് നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ കോഴിക്കോട് ജില്ലാതല പരിപാടി നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത് MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 189,345 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഫിഫ ലോകകപ്പിൽ നോക്കൌട്ട് സ്റ്റേജിലെ ആദ്യ മത്സരം ഇന്നാരംഭിക്കും. രാത്രി 12:30 സൗത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ഗാനമാലിക. ഗാനമാലികയിൽ ഇന്ന് കേൾക്കാം ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന യുഗ്മഗാനങ്ങൾ.

ഗാനമാലികയിലെ ആദ്യ ഗാനം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി. കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
0: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: അടുത്ത ഗാനം മനസ്സിനക്കരെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജോത്സനയും പാടിയതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് ഇളയരാജ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം, ഉണ്ണിമേനോനും ചിത്രയും പാടിയത്. ചിത്രം ശ്യാമ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9441-0874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
4: വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ഗാനമാലികയിൽ ഇനി കേൾക്കാം ചാന്തുപുട്ട് എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബാസ് അമനും സുജാതയും പാടിയ ഒരു ഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നുച്ചയ്ക്ക് 1-2 മുതൽ ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടഗാനങ്ങൾ ഈണപ്പൂക്കൂടയിലൂടെ ആവശ്യപ്പെടാം. വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281-420-305. ഈണപ്പൂക്കൂടയിലേക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടുന്ന ഫോർമാറ്റ്: ഇഷ്ടഗാനത്തിൻ്റെ തുടക്കം, ചിത്രത്തിൻ്റെ പേര്, സന്ദേശം അയക്കുന്ന ആളിൻ്റെ പേരും സ്ഥലവും.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഗാനമാലിക തുടരുന്നു. ഗുരുജി ഒരു വാക്ക് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം. ബിച്ചു തിരുമലയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: പി കെ ഗോപിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം, ചിത്രം അനശ്വരം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഗാനമാലികയിൽ ഒരു ഗാനം കൂടി. ആയുഷ്കാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയതാണ്. കൈതപ്രത്തിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു.
1: എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെക്കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷബീജവും സ്ത്രീബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്. ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടുന്ന് ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു സെല്ലായി രൂപപ്പെട്ട് അതുപിന്നെ വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനി കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന് യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫെൻഡിബുലം, ഇസ്തുമസ്, കോർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന് പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റെയർ ആയിട്ട് മറ്റ് അവയവങ്ങളിലും അല്ലെങ്കിൽ ആവരണങ്ങളിലുമൊക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയുമൊക്കെ എക്ടോപിക് പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന് ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപിക് പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപിക് പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപിക് പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെ ട്യൂബിലാണ് ഈ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയുന്ന അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യതയേറെയാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് വന്ധ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട്. ആ രോഗാവസ്ഥയുള്ളവരിൽ ചിലപ്പോൾ ഓവറിയിലൊക്കെ വലിയ വലിയ സിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ആ സിസ്റ്റ് ഈ ട്യൂബിനെ അങ്ങ് പ്രസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വന്ധ്യതയുടെയൊക്കെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. IUI അല്ലെങ്കിൽ IVF എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്. കൃത്രിമ ബീജാധാനം, ICSI എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് ട്യൂബിനകത്ത് ഗർഭം വരാനുള്ള. പ്രത്യേകിച്ച് ട്യൂബിനകത്തും ഗർഭപാത്രങ്ങളെ ചേരുന്ന കോർണുവ എന്ന ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെയേറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർട്ടി പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയർ ആയിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാൻ സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗം സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപിക് പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്. ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും

0: ങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയാണ്, അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ ബീറ്റ HCG എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ ബീറ്റ HCG ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500-ൽ കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000-4000 ഒക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5-ാം തീയതി പീരീഡ് ആയെങ്കിൽ ഈ മാസം 5-ാം തീയതി ആയപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ ബ്ലഡ് കണ്ട് ആ പീരീഡ് ആയി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് 1-2 ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ളൊരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ് ഒക്കെ വരും. അപ്പോൾ ഇത് കണ്ടിട്ട് പീരീഡാണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവർ പിന്നെ ഒന്ന് നോക്കാണ്ടിരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ 3-ാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക. പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക, തലച്ചുറ്റൽ വരിക. എല്ലാ തലച്ചുറ്റിലും, ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്നു വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണതൊക്കെ. പിന്നെ ഗർഭത്തിന്റേതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം. ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്നത് വളരെ നേരത്തെ ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡ് ആയിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിന്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിംഗ് ആണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പം അത് ഉടനടി അതിന് നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്നങ്ങ് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ കാണാനും സാധിക്കും. ഇപ്പൊ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അവരുടെ രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിംഗ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസംമുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിന്റേതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.
1: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എയോട്ടോ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയതാണ് ആദ്യ ഗാനം. ബിച്ചിത്രിമലയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

0: ചലച്ചിത്രഗാനങ്ങൾ ഈണപ്പൂക്കുടയിൽ തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയിൽ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സുരക്ഷാ കവചമൊരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20 രൂപ വാർഷിക പ്രീമിയത്തിൽ 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അന്ധവിശ്വാസം തെറ്റിദ്ധാരണയ്ക്കുമപ്പുറം ഭയം ജനിപ്പിക്കുന്നതാണെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യുന്നെന്നും പ്രധാനമന്ത്രി. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസമടക്കം പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. നാഗാലാൻഡിലെ നാഗാലാൻഡ് ബേബി ലീഗ് ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട് നഷ്ടമാകാൻ പാടില്ലെന്ന് മന്ത്രി കെ എം ഷാജി. പി എം ശ്രീ വിഷയത്തിൽ ക്യാബിനറ്റ് ഉപസമിതി തീരുമാനം വരട്ടെയെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം ടി ജെ വിനോദ് എം എൽ എ നിർവഹിച്ചു. ചേരാനല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ് നടന്നത്. എറണാകുളം പിറവത്ത് പുഴയിൽ കാണാതായ 4 അംഗ കുടുംബത്തിലെ പെൺകുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി. 8 വയസ്സുള്ള ഹന്നയുടെ മൃതദേഹമാണ് പിറവം എക്സൈസ് കടവിൽ നിന്ന് രാവിലെ കണ്ടെത്തിയത്. കൊച്ചിയിൽ സ്വകാര്യ മാളിന് സമീപം നവജാത ശിശു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മാളിനടുത്തുള്ള തട്ടുകടയോട് ചേർന്നാണ് ആൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മരട് പോലീസ് അറിയിച്ചു. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക്.

കീണപ്പൂക്കൂടയിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281423305. സന്ദേശങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഇഷ്ടഗാനത്തിന്റെ തുടക്കം, ചിത്രത്തിന്റെ പേര്, സന്ദേശം അയക്കുന്ന ആളിന്റെ പേരും സ്ഥലവും.

ഇണപ്പൂക്കുട 2 മണിവരെ തുടരും. സന്ദേശങ്ങൾ അയക്കാനുള്ള നമ്പർ ഒരിക്കൽ കൂടി 8281 4203 05.

ഈണപ്പൂക്കുടയിലെ ആദ്യ ഗാനം അഴൂരിൽ നിന്ന് സുജിത് ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടതാണ്. വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികളെല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിൽ എത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി എഫ് എം ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ

0: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്.
1: 30 വർഷത്തെ സേവന പാരമ്പര്യം, പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്.
0: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ്, പഴവങ്ങാടി, തിരുവനന്തപുരം. 4 2 4 6 9 7 1 9.
2: ഇണപൂക്കുടയിൽ ഇനി കേൾക്കാം പെരുകാവ് നിന്ന് വിനു വിജയൻ ആവശ്യപ്പെട്ട ഒരു ഗാനം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം. പഞ്ചാഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ആവശ്യപ്പെടുന്നു. തെങ്ങുംകോട് നിന്ന് രാജേന്ദ്രൻ, ബിന്ദു, രാജേന്ദു, രാഗേന്ദു എന്നിവർ.

ഇണപ്പുകുടയിൽ ഇനി കേൾക്കാം. കോന്നിയൂർ ഭാസ എഴുതി കണ്ണൂർ രാജൻ സംഗീതം നൽകി. സുജാത പാടിയ ഗാനം. ചിത്രം കാര്യം നിസാരം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കടയ്ക്കാവൂരിൽ നിന്ന് ജ്യോതിലക്ഷ്മി സുനിൽ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കഥ പറഞ്ഞ കഥ. ഈ ചിത്രത്തിനു വേണ്ടി ഡോക്ടർ ബിനീത ബി ശശിധരൻ പാടിയ ഗാനം ആവശ്യപ്പെടുന്നു. പൂജപ്പുരയിൽ നിന്ന് ഗിരിജ. ഗാനരചന ഡോക്ടർ ലക്ഷ്മി ഗുപ്തൻ. സംഗീതം നൽകിയത് ജെയ്സൺ ജെ നായർ.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും.

0: ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇണപൂക്കുടയിലടുത്തതായി കടക്കിൽ നിന്ന് നവാസ് ആവശ്യപ്പെട്ട ഒരു ഗാനം കേൾക്കാം. നീലഗിരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയതാണ്. PK ഗോപിയുടെ വരികൾ, മരകഥമണിയുടെ സംഗീതം.

0: ചേച്ചി, ഇത് കണ്ടോ?
1: ഹരിമന്ദ കുട്ട
0: കാണട്ടെ. വാ, എന്റെ ഫേവറിറ്റ് കളർ.
2: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ, റൈറ്റ്?
3: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
4: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
4: RBI പറയുന്നു,
5: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ഇണപൂകുടയിൽ അടുത്തതായി എട്ടാംകല്ല് കിഴക്കേലയിൽ നിന്ന് ശാലിനി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയതാണ്. ONV ഗ്രൂപ്പിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം.

ജഗതിയിൽ നിന്ന് മിനി ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ശകുന്തള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയത്. വയലാറിൻ്റെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം.

കെ ജയകുമാറിൻ്റെ വരികൾ, സണ്ണി സ്റ്റീഫൻ്റെ സംഗീതം. ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും രാജേഷും പാടിയ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കാലടിയിൽ നിന്ന് അമ്മു, ദീപു, ശ്രേയസ് എന്നിവർ.

ഇണപൂക്കുടയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കാതോട് കാതോരം എന്ന ചിത്രത്തിന് വേണ്ടി ലതിക പാടിയതാണ്. ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾ, ഭരതൻ്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കൊല്ലം കടയ്ക്കൽ വില്ലുപണയിൽ നിന്ന് വിജയൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കൂട സമാപിക്കുന്നു. ഈണപ്പൂക്കൂടയിലേക്ക് സന്ദേശങ്ങളയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി. പരിപാടിയിൽ നിന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ജോമോൻ മാത്യു. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ലെന്നും രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി രാജ്യത്തിന് വലിയ മുതൽക്കൂട്ടാണെന്നും മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. സാങ്കേതികവിദ്യയുടെ യുഗമാണ് ഇതെന്നും നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി ചർച്ച നടത്തുന്നു. സീഷെൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മോദി മുഖ്യാതിഥിയായി പങ്കെടുക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പോളിയോ നിർമ്മാർജ്ജന യജ്ഞവുമായി ബന്ധപ്പെട്ട് രാജ്യം നടത്തുന്ന മഹാദൌത്യത്തിൽ ആരോഗ്യ പ്രവർത്തകരും വിവിധ വകുപ്പുകളും സന്നദ്ധ സംഘടനകളും കൂട്ടായ പ്രവർത്തനമാണ് നടത്തുന്നതെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം അടൂർ ജനറൽ ആശുപത്രിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ദ്വീപുകളിലും പൾസ് പോളിയോ പ്രതിരോധ മരുന്ന് വിതരണ പരിപാടികൾ സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ MC മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്നാരംഭിക്കും. ആദ്യ മത്സരത്തിൽ ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 സൗത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിൽ ഏറ്റുമുട്ടും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.

ഇനി കേൾക്കാം ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്.

ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴവിൽ കാവടി എന്ന ചിത്രത്തിന് വേണ്ടി ജി വേണുഗോപാലും സംഘവും പാടിയ ഗാനമാണ് ആദ്യം. കൈതപ്രത്തിൻ്റെ വരികൾ, ജോൺസന്റെ സംഗീതം.

0: ബിജു തിരുമല എഴുതി, ജോൺസൺ സംഗീതം നൽകി. ഉണ്ണിമേനോനും കൃഷ്ണചന്ദ്രനും രാധിക തിലകും പാടിയത്. ചിത്രം ചെപ്പ് കിലുക്കണ ചങ്ങാതി.
1: അരക്കില്ല മടത്തിച്ച നരിയേട് തവലേട് തരക്കേട് തുരുക്കേട് തരക്കിന്ന മടത്തിച്ച നരിയും തവലും തരക്കും തുരുക്കും അപ്പൻ ഉപ്പും കൊണ്ട് ഇപ്പ വരും.
2: എങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെ
1: അരക്കില്ല മടത്തിച്ച നരിയേട് തവലേട് തരക്കേട് തുരുക്കേട് തരക്കിന്ന മടത്തിച്ച നരിയും തവലും തരക്കും തുരുക്കും അപ്പൻ ഉപ്പും കൊണ്ട് ഇപ്പ വരും. ഇങ്ങനെ

അടുത്ത ഗാനം അഹിംസ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമറിന്റെ സംഗീതം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി ലംഹേ.

സ്പോൺസേഡ് പരിപാടിയാണ് കേട്ടത്. ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സുരേഷ് ഹരി എഴുതി, വിശ്വജിത്ത് സംഗീതം നൽകി, സിത്താര പാടിയതാണ്. ചിത്രം സത്യം പറഞ്ഞാൽ വിശ്വസിക്കൂ.

തിരൈപ്പൂക്കൾ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.

വൈരമുത്തുവിൻ്റെ വരികൾ എ ആർ റഹ്മാൻ്റെ സംഗീതം. ചിത്രയും ശ്രീനിവാസും പാടിയത്. ചിത്രം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. വൃക്കരോഗം ഇന്ന് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വൃക്കരോഗങ്ങളിൽ പൊതുവെ പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധേയമായ ലക്ഷണങ്ങളൊന്നും തന്നെ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാവും പലപ്പോഴും ഈ രോഗം ശ്രദ്ധിക്കപ്പെടുക. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വൃക്കകൾ ആരോഗ്യകരമായി സംരക്ഷിക്കപ്പെടുക എന്നതിന് പ്രസക്തിയേറുന്നത്. വൃക്കകളുടെ ആരോഗ്യം, നിങ്ങളുടെ അപകട സാധ്യത, അതെങ്ങനെ തടയാം എന്നീ കാര്യങ്ങളിൽ നാം ബോധവാന്മാരായിരിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം

0: ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ലിജി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട വൃക്കകൾ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ കാണപ്പെടുന്നത്?
1: ശരിയാണ്, ഇന്ന് നമുക്ക് വൃക്കരോഗികളുടെ എണ്ണം പഴയതിനേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ വർധനമാണ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഇതെല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ അധികം വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഫുഡിൻ്റെയും വ്യായാമക്കുറവും ഇതെല്ലാം അതിനൊരു കാരണം തന്നെയാണ്. ഇനി നമ്മൾ ടോട്ടൽ വൃക്കരോഗികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗങ്ങളാണ്. ഡയബറ്റീസ് തുടങ്ങി, അതായത് ഷുഗർ തുടങ്ങി, അത് അൺകൺട്രോൾഡ് ആയിട്ട് കൺട്രോൾ ഇല്ലാതെ ഒരു 10 വർഷം നീണ്ടു നിൽക്കുമ്പോഴാണ് ഷുഗർ കാരണമുള്ള വൃക്കരോഗം ഉണ്ടാകുന്നത്. ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഒരു പാരമ്പര്യ രോഗമായി, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മക്കൾക്കും ഇതുപോലെ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗം, ഡയബറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ഡയബറ്റീസ് കൂടാതെ രക്താതി സമ്മർദ്ദം, പിന്നെ ജനിതകമായ ചില വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മുടെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ബോഡി തന്നെ ബോഡിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെയുള്ള വൃക്കകളുടെ കല്ലുകൾ, ഇതെല്ലാം തന്നെ വൃക്കരോഗങ്ങൾക്ക് കാരണമാണ്. പിന്നെ ചില മരുന്നുകളുടെ അമിതം പോയി, കുറേ വർഷങ്ങളായിട്ടുള്ള അമിത ഉപയോഗം, വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, ഇതെല്ലാം വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല വൃക്കരോഗികളുടെ എണ്ണം കൂടാനുള്ളൊരു കാരണം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ്. അത് കാരണം നമ്മൾ വേഗം വളരെ നേരത്തെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇത് കാരണവും വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടുന്നത് ഒരു കാണുന്നു. മാത്രമല്ല നമ്മുടെ വൃക്കരോഗികളുടെ ആയുർദൈർഘ്യം ഇപ്പോൾ കൂടുതലാണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ പഴയതിനേക്കാൾ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു. അത് കാരണം വൃക്കരോഗം വന്നാലും അവർ ട്രീറ്റ്മെൻറ്റോടുകൂടി വളരെ കാലം ജീവിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ പഴയതിനേക്കാൾ വൃക്കരോഗ രോഗികളുടെ എണ്ണം കൂടുതലായി കാണുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രമേഹം, രക്താതി സമ്മർദ്ദം എന്നിവയുടെ വർധനവ് തന്നെയാണ്.
0: മാഡം, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാനാകുമോ? അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
1: വൃക്കരോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗിക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണം മിക്കവാറും കാണപ്പെടണമെന്നില്ല. എന്നാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താം. അതായത് പ്രമേഹം മൂലമുള്ള വൃക്കരോഗമാണെങ്കിൽ രോഗിക്ക് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം പതഞ്ഞു പോവുക എന്നുള്ളതാണ്. മൂത്രത്തിലെ പ്രോട്ടീൻ അധികമായി പോകുമ്പോഴാണ് മൂത്രം ഇങ്ങനെ പതഞ്ഞു പോകുന്നത്. അത് പിന്നീട് രോഗിക്ക് ദേഹത്ത് നീര് നീർക്കെട്ട്, കാലിലും മുഖത്തുമായി നീർക്കെട്ട് വരുന്നു. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ വേറെ പല ലക്ഷണങ്ങളും കാണപ്പെടുന്നു. അതായത് ശരീരത്തിൽ വിളർച്ച ഉണ്ടാകുന്നു, അത് കാരണം ക്ഷീണം, തളർച്ച, പിന്നെ നമുക്ക് ഈ വിശപ്പില്ലായ്മ, പിന്നെ വളരെയധികം രോഗം മൂർച്ഛിക്കുമ്പോൾ ഛർദി, ബോധക്ഷയം, ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഇതായത് ഷുഗർ മൂലമുള്ള വൃക്കരോഗം തുടങ്ങി അവസാനഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്. അത് മാത്രമല്ല വൃക്കരോഗത്തിന് വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവാതിരിക്കുക, ഇത് വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ്. ചിലർക്ക് വളരെ അപൂർവമായിട്ട് ഈ കാലുകളിലെ കോച്ചിപ്പിടുത്തം, പിന്നെ രാത്രി ഒരുപാട് മൂത്രം അധികമായി പോവുക, മൂത്രത്തിൽ രക്തത്തിന്റെ അളവ്, അതായത് രക്തമായി പോവുക, ബ്രൗൺ കളറിലോ കട്ടൻ ചായന്റെ നിറത്തിലോ മൂത്രം പോവുക, ഇതെല്ലാം തന്നെ വൃക്കരോഗത്തിന്റെ ലക്ഷണമായി കാണപ്പെടുന്നു.
0: മാഡം, യഥാസമയം വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അറിയാതിരിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
1: അതായത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ, രക്തത്തിലെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മാറ്റുന്ന ഒരു അവയവമാണ് വൃക്കകൾ. അപ്പോൾ വൃക്കകൾ തകരാറിലാവുമ്പോൾ ഈ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് കാരണമുള്ള ലക്ഷണങ്ങളും സങ്കീർണതകളും രോഗിക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് ജലാംശം കൂടുക എന്നുള്ളതാണ്. വൃക്കകളാണല്ലോ നമ്മുടെ ശരീരത്തിലെ വെള്ളം, അധികമായിട്ടുള്ള ജലത്തിനെ പുറന്തള്ളുന്നത്. അപ്പോൾ വൃക്കകൾക്ക് തകരാറിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുകയും ആദ്യം കാലിൽ നീർക്കെട്ടുണ്ടാവുകയും പിന്നീട് അത് കൂടുമ്പോൾ ദേഹമാസകലം നീർക്കെട്ടുണ്ടാവുകയും അത് ശ്വാസകോശത്തിലെ നീർക്കെട്ടുണ്ടാവുകയും രോഗിക്ക് ശ്വാസം മുട്ടലുകൾ, പിന്നെ അത് കാരണമുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാകുന്നു. രോഗിയുടെ BP വളരെ ക്രമാതീതമായി കൂടുന്നതിന് ഒരു കാരണം ഈ ജലാംശം കൂടുന്നത് തന്നെയാണ്. മാത്രമല്ല ശരീരത്തിലെ പല ലവണങ്ങളും, സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള ലവണങ്ങളെയും പുറന്തള്ളുന്നതും അതിന്റെ ലെവൽ കറക്റ്റാക്കി വെക്കുന്നതും വൃക്കകളാണ്. അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടാം. കൂടുമ്പോൾ രോഗിക്ക്

0: ശരീരത്തില് ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്നത് കാണും. ഹൃദയത്തിന്റെ താളക്രമം തന്നെ വ്യതിയാനപ്പെട്ടിട്ട് രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഈ പൊട്ടാസ്യം കൂടുന്നതിൽ ഉണ്ടാവുന്നു. മാത്രമല്ല ശരീരത്തിൻ്റെ ഉണ്ടാകുന്ന ആസിഡ് ഇത് പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ട് കാരണം അസിഡോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് രോഗി എത്തുന്നു. പിന്നെ കുട്ടികളിലാണ് വൃക്കരോഗം ഉണ്ടാവണമെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. കുട്ടികൾ പൊക്കം കുറഞ്ഞ കുട്ടികളായി മാറുന്നു. കുട്ടികൾക്ക് എല്ലുകൾക്ക് ബലക്കുറവ്, എല്ലുകൾക്ക് വളവുകൾ, ഇതെല്ലാം വൃക്കരോഗത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാവാം. പിന്നെ വൃക്കരോഗമുള്ളവർക്ക് സാധാരണ ജനങ്ങളെക്കാളും ഹൃദ്രോഗ സാധ്യത, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വൃക്കരോഗികൾക്ക് സാധാരണ ജനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, അതിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും രോഗി വിളർച്ച, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
1: മേഡം, മറ്റൊരു സംശയമുള്ളത്, വൃക്കകളുടെ കാര്യക്ഷമത കൃത്യമായി മനസ്സിലാക്കുന്നതിനായി എന്തെല്ലാം പരിശോധനകളാണ് നാം നടത്തേണ്ടത്?
0: വൃക്കകളുടെ ഞാൻ പറഞ്ഞല്ലോ, വൃക്കകൾക്ക് തകരാറ് വരുമ്പോൾ നമുക്ക് ചില പ്രാരംഭഘട്ടത്തിൽ നമുക്ക് സിംപ്റ്റംസ്, പേഷ്യൻസിന് ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് വൃക്കരോഗം വളരെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ. ഇത് ഞാൻ ഷുഗറുള്ള പ്രമേഹമുള്ള വൃക്കരോഗികളുടെ കാര്യമാണ് പറയുന്നത്. പ്രമേഹ രോഗത്തിന് രോഗമുണ്ടായി വൃക്കരോഗമുണ്ടാകുമ്പോൾ യൂറിനിൽ മൈക്രോ ആൽബുമിൻ, അതായത് വളരെ കുറച്ചുള്ള ആൽബുമിൻ ലെവൽ, ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് 30 mg താഴെ ആയിരിക്കണം. 30 mg മുകളിലാണെങ്കിൽ ശരീരത്തിൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ലെവൽ കൂടുതലാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ, പ്രഷർ ഇതെല്ലാം കൃത്യമായി ട്രീറ്റ് ചെയ്ത് ഈ മൈക്രോ ആൽബുമിൻ തടയുന്നതിനുള്ള മരുന്നുകളും നൽകുകയാണെങ്കിൽ രോഗിക്ക് ഈ വൃക്കരോഗത്തിൽ നിന്ന് തിരിച്ച് പഴയ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൺട്രോൾ ആവാതെ രോഗിയുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ വളരെ കൂടുതലായി പോവുകയാണെങ്കിൽ നമുക്ക് വൃക്കകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ യൂറിനിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ഷുഗറുള്ള പേഷ്യൻസ് കൃത്യമായ ഇടവേളകളിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ പേഷ്യന്റിന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് അറിയുന്നതിനായി നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡിലെ ക്രിയാറ്റിനിന്റെ അളവും യൂറിയയുടെ അളവും, കൂടാതെ സോഡിയം, പൊട്ടാസ്യം ഇതുപോലെ ലവണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു, അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ വയറിന്റെ സ്കാൻ, വൃക്കകളുടെ പ്രവർത്തനത്തിന് വൃക്കകളുടെ കല്ലുകൾ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ കിഡ്നികളിലെ കല്ലുകൾ, നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന കല്ലുകൾ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനായി സ്കാനിംഗ് മൂലം നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ്.
1: മേഡം, അവസാനമായി വൃക്കകളുടെ സംരക്ഷണത്തിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: വൃക്കരോഗം വരാതിരിക്കാനും എന്തായാലും വന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാനും നമുക്ക് കുറേ മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ്. വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനം നമുക്ക് മുൻകരുതൽ ഒന്നെന്ന് പറയുന്നത് ഡയബറ്റിസ്, ഷുഗർ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതുമാണ്. ആളുകളുടെ, ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. അതായത് വൃക്കരോഗത്തിൻ്റെ, അതായത് ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചാൽ വൃക്കരോഗം ഉണ്ടാകുമെന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. വൃക്കരോഗം ഉണ്ടാകുന്നത് കൺട്രോൾ അല്ലാത്ത ബ്ലഡ് ഷുഗർ കൊണ്ടാണ്. ബ്ലഡ് ഷുഗറിന് വളരെ കറക്റ്റായി ആഹാര നിയന്ത്രണവും വ്യായാമവും അത് കൂടാതെ മരുന്നുകളും ഉപയോഗിച്ച് കൃത്യമായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രമേഹം മൂലമുള്ള വൃക്കരോഗം നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകളും വ്യായാമവും ആഹാരക്രമവും ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ. ഇതുകൂടാതെ വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകൾ, അതായത് നമ്മളെ ഈ വേദന സംഹാരി ഗുളികകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള വൃക്കരോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗമാണ്. അപ്പം അത് നിയന്ത്രിക്കുന്നതിനെ പറ്റി, അതിനെ കുറിച്ചുള്ള അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ കൂടുതലായി വൃക്കകളിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. വൃക്കകളുടെ കല്ലുകൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. ഇതെല്ലാം വൃക്കരോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദമാണ്. ഒരു വൃക്കരോഗിക്ക് രക്തസമ്മർദ്ദം കൂടി നിന്നാൽ വളരെ പെട്ടെന്ന് വൃക്കരോഗം മൂർച്ഛിക്കാനും ഡയാലിസിസ് എന്ന സ്റ്റേജിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചും ആഹാര നിയന്ത്രണവും ഉപ്പിൻ്റെ നിയന്ത്രണവും എല്ലാം ഉപയോഗിച്ച് പേഷ്യൻറ്റിൻ്റെ രോഗി അവരുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വൃക്കരോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള നമുക്ക് ഉള്ള ഒരു മാർഗമാണ് മൂത്രത്തിൽ കൂടെ പോകുന്ന പ്രോട്ടീൻ്റെ അളവിനെ കുറയ്ക്കുക. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വൃക്കരോഗമുള്ളവർ അവരുടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതെല്ലാം കൊണ്ടും വൃക്കരോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് മൂർച്ഛിച്ച് ഡയാലിസിസ് എന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു.
1: വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ലിജിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ രോഗത്തെ സംബന്ധിച്ച് നാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഒപ്പം തന്നെ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണിത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ രോഗം ബാധിക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമായതിനാൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതിരോധ മാർഗങ്ങൾ. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കുളങ്ങൾ, തോടുകൾ, കൈത്തോടുകൾ എന്നിവയിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. മൂക്കിലൂടെ വെള്ളം ഒഴിക്കാതിരിക്കുക. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികളെ കുളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ യാതൊരു കാരണവശാലും കുളിക്കാൻ അനുവദിക്കരുത്. ഏതെങ്കിലും കാരണവശാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിടയായവർ മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞു തന്നെ ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.
0: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി കഴിഞ്ഞ് 50 സെക്കൻഡ്.

പലപ്പോഴും ഒരു ചലച്ചിത്രമുണ്ടാകുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുതൽമുടക്ക് വേണ്ടിവരുന്ന ഒരു വലിയ വ്യവസായമായി ചലച്ചിത്ര നിർമ്മാണ മേഖല മാറിയിരിക്കുന്നു. ഇന്നത്തെ ഗാനാമൃതം ഒരു ചലച്ചിത്രം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിലേക്കുള്ള ഒരു സഞ്ചാരമാണ്. ഒപ്പം സിനിമയുടെ ചില ചരിത്രങ്ങളും ഓർമ്മപ്പെടുത്തുന്നു. ശക്തമായൊരു കഥയുടെ ബീജത്തിൽ നിന്നാണ് പലപ്പോഴും ഒരു സിനിമയുടെ അടിത്തറ വികസിക്കുന്നത്. തുടർന്ന് തിരക്കഥാ സന്ദർഭങ്ങൾ രൂപപ്പെടുന്നതോടെ കഥ അതിലേറെ വികസിക്കാൻ തുടങ്ങും. പിന്നീട് അവ എഴുത്തുകാരന്റെ ഭാവനയിലെ ജീവിത മുഹൂർത്തങ്ങളായും സന്ദർഭങ്ങൾക്ക് ജീവനേകുന്ന സംഭാഷണ ശകലങ്ങളായും മാറുമ്പോൾ ഒരു ചലച്ചിത്രത്തിന്റെ അടിത്തറ രൂപപ്പെടാൻ തുടങ്ങും. MT പത്മരാജനിലൂടെയും ഭരതനിലൂടെയും ലോഹിതദാസിലൂടെയും പിറവിയെടുത്ത തിരക്കഥകൾ ഇന്നും നമ്മെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു.

തിരക്കഥാകൃത്തിന്റെ ഭാവനയിൽ വിരിയുന്ന കഥാസന്ദർഭങ്ങൾക്ക് ജീവനുറ്റ ഫ്രെയിമുകൾ ഒരുക്കുന്നത് സംവിധായകനാണ്. ഒരു ചലച്ചിത്രത്തിന്റെ സുപ്രീം അതോറിറ്റി. സ്വന്തം ഭാവനയിൽ വിരിഞ്ഞ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച ഒട്ടേറെ പ്രതിഭാധനരായ സംവിധായകർ നമുക്കുണ്ട്. അത്തരത്തിൽ ഒരു പിടി നല്ല സിനിമകൾ നമുക്ക് ചിന്തിക്കാനും ഓർത്തോർത്ത് ചിരിക്കുവാനും സമ്മാനിച്ചിട്ട് കടന്നുപോയവരുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ എന്ന പ്രതിഭയുടെ പേര് എക്കാലവും നമ്മൾ ഓർത്തിരിക്കും.

ഇന്ന് കോടികൾ ചെലവ് വരുന്ന നിർമ്മാണ മേഖലയായി ചലച്ചിത്ര വ്യവസായം മാറിയിരിക്കുന്നു. സിനിമ നിർമ്മിച്ച് വൻ വിജയങ്ങൾ നേടി രാശി തെളിഞ്ഞവരുമുണ്ട്. അതുപോലെ തന്നെ പൂർണ്ണ പരാജയങ്ങൾ ഏറ്റുവാങ്ങി കിടപ്പാടം പോലും പണയപ്പെടുത്തേണ്ടി വന്ന നിർമ്മാതാക്കളുമുണ്ട്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ ബാലൻ നിർമ്മിച്ചത് സേലം സ്വദേശിയായ ടി ആർ സുന്ദരമായിരുന്നു. 2008 മലയാളത്തിലെ പ്രമുഖ താരനിരയെ ഒന്നാകെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അമ്മ എന്ന താരസംഘടനയുടെ ധനശേഖരണാർത്ഥം നടൻ ദിലീപ് നിർമ്മിച്ച ചിത്രമാണ് 2020.

സിനിമാ ചിത്രീകരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കാസ്റ്റിംഗ് അഥവാ താരനിർണയം. തിരശീലയിൽ അതിശയിപ്പിക്കുന്ന അഭിനയ വിസ്മയങ്ങൾ തീർത്ത ഒട്ടനവധി അഭിനേതാക്കൾ മലയാളത്തിലുണ്ട്. മലയാളത്തിന്റെ നിത്യഹരിത നായകനായ പ്രേംനസീറും സത്യനും കൊട്ടാരക്കരയും ജയനും മധുവും ഷീലയും ശാരദയും പുതുയുഗത്തിൽ പോലും അഭിനയത്തിന്റെ കരുത്ത് കാട്ടി നമ്മയെല്ലാം വിസ്മയിപ്പിച്ച ജഗതിയും ഇന്നസെന്റും ഒടുവിൽ ഉണ്ണികൃഷ്ണനും സുകുമാരിയും കെ പി എ സി ലളിതയും തിലകനും പിന്നെ മമ്മൂട്ടിയും മോഹൻലാലും എല്ലാം പകരം വയ്ക്കാനില്ലാത്ത മലയാളത്തിന്റെ നടന വിസ്മയങ്ങളാണ്. ചില കൂട്ടുകെട്ടുകൾ കൂടിച്ചേരുമ്പോൾ അഭിനയത്തിന്റെ ഒരു പ്രത്യേക കെമിസ്ട്രി പോലും വർക്കൗട്ടാകുന്നുണ്ട്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്യുന്നു.
6: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
5: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
7: ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: ഗാനാമൃതം തുടരുന്നു.
1: കണ്ണിന് കുളിർമയേകുന്ന ലൊക്കേഷനുകൾ മലയാള ചിത്രീകരണത്തിന്റെ വിജയത്തിൽ പ്രധാന ഘടകം തന്നെയാണ്. കേവലമൊരു ഗാനത്തിന്റെ ചിത്രീകരണത്തിന് പോലും കോടികൾ ചെലവിട്ട് വിദേശ രാജ്യങ്ങളിലെ ലൊക്കേഷനുകൾ തെരഞ്ഞെടുക്കുന്നവർ ഒട്ടനവധിയുണ്ട്. ആദ്യകാലത്ത് സിനിമകൾ ചിത്രീകരിക്കാൻ മദ്രാസിലേക്കും കോടമ്പാക്കത്തേക്കും സിനിമാ പ്രവർത്തകർ ട്രെയിൻ കയറിയിരുന്ന കാലമുണ്ടായിരുന്നു. കേരളത്തിൽ ഒറ്റപ്പാലവും പാലക്കാടുമൊക്കെയായിരുന്നു പ്രധാന സിനിമാ ലൊക്കേഷനുകൾ. 2011 പുറത്തിറങ്ങിയ ഒരു മരുഭൂമി കഥ എന്ന മലയാള സിനിമയുടെ പ്രധാന ലൊക്കേഷൻ അബുദാബിയായിരുന്നു. ചിത്രത്തിലെ കഥാപാത്രങ്ങൾ ജീവിക്കുന്നതും ഭൂരിഭാഗം രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നതും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ

ഒരു സിനിമ ജനിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ശരിക്കുമുള്ള ഉത്തരം ക്യാമറാമാന്റെ കണ്ണുകളിലാണെന്ന് പറയേണ്ടി വരും. സദാ ഷോട്ടുകൾക്ക് പുറമെ ട്രാക്ക് ആൻഡ് റോളിയിലൂടെയും ക്രെയിനിലൂടെയും ക്യാമറ ചലിപ്പിച്ച് ക്ലോസും വൈഡുമായിട്ടുള്ള നിരവധി ഫ്രെയിമുകൾ തീർക്കുന്നതിലൂടെ വ്യത്യസ്തതയാർന്ന നയന അനുഭവം നമുക്ക് സമ്മാനിക്കാൻ ഒരു ക്യാമറാമാന് കഴിയും. ക്യാമറാമാൻമാരും സംവിധായകന്റെ മേലങ്കയണിഞ്ഞ നിരവധി ചിത്രങ്ങളുണ്ട്. അത്തരത്തിൽ സന്തോഷ് ശിവൻ ഛായാഗ്രഹണം നിർവഹിച്ച് സംവിധാനം ചെയ്ത ചിത്രമാണ് അനന്ത്.

തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ വീടും ഞാൻ അരിച്ചു പെറുക്കി. ഈ ഡയലോഗിന് പകരം തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ പെറുക്കിയെടുത്തു. അരി പെറുക്കിയെടുത്തു എന്നല്ലടാ അരിച്ചു പെറുക്കി. ഈ ഡയലോഗ് കേൾക്കുമ്പോൾ അഴകിയ രാവണൻ എന്ന ചിത്രത്തിലെ ഒരു സിനിമാ ചിത്രീകരണത്തിന്റെ രംഗമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ആക്ഷനും കട്ടിനും ഇടയിലുള്ള ജീവിത മുഹൂർത്തങ്ങളിൽ കഥ ആവശ്യപ്പെടുന്ന ഭാവം ഉൾക്കൊണ്ടുകൊണ്ട് സംവിധായകന്റെ നിർദ്ദേശാനുസരണം അഭിനയിക്കുകയായിരുന്നില്ല ചില പ്രതിഭകൾ ചെയ്തത്, മറിച്ച് ജീവിച്ചു കാണിക്കും ചില അതുല്യ പ്രതിഭകൾ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും.

0: ഓരോ സ്പോർട്സ് ഇവന്റ്സിന് പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

0: നമുക്കൊരുമിച്ച് തുടർന്ന് കേൾക്കാം ഗാനാമൃതം.
1: എഴുത്തുകാർ ജീവിതഗന്ധികളായ കഥകളിലൂടെ സിനിമയെ വളർത്തിയപ്പോൾ പി ഭാസ്കരൻ, വയലാർ, ഒ എൻ വി കുറുപ്പ്, ശ്രീകുമാരൻ തമ്പി തുടങ്ങി ഒട്ടനവധി ഗാനരചയിതാക്കളും ജെ ദേവരാജൻ, എം എസ് ബാബുരാജ്, വി ദക്ഷിണാമൂർത്തി, എം കെ അർജുനൻ തുടങ്ങി ഒട്ടനവധി സംഗീത സംവിധായകരും കമുകറ പുരുഷോത്തമൻ, എ എം

രാജ, പി സുശീല, പി മാധുരി, പി ലീല, കെ ജെ യേശുദാസ്, ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര, ജി വേണുഗോപാൽ, സുജാത തുടങ്ങി ഒട്ടനവധി അനുഗ്രഹീത ഗായകരുടെ ശബ്ദം കൊണ്ടും 1950 മുതൽ 2000 വരെയുള്ള കാലങ്ങൾ മലയാള സിനിമ ഗാനങ്ങൾ കൊണ്ട് ഏറെ സമ്പന്നമായി തീർന്നു. അങ്ങനെ ഗാനങ്ങളുടെ റെക്കോർഡിംഗും ചിത്രീകരണവും സിനിമയിൽ ഒഴിവാക്കാനാകാത്ത ഒന്നായി മാറി. സാമ്പത്തികമായി പരാജയപ്പെട്ട പല ചിത്രങ്ങളിലെയും പാട്ടുകൾ പലതും സൂപ്പർ ഹിറ്റുകളായി മാറി. ആന്ധ്രാപ്രദേശിലെ രാമോജി ഫിലിം സിറ്റി ഗാന ചിത്രീകരണ രംഗത്ത് ഒരുപാട് സാധ്യതകൾ തുറന്നുവയ്ക്കുന്നു.

ഒരു സിനിമയുടെ ജനനം ശരിക്കും ഒരു എഡിറ്ററുടെ ടേബിളിൽ തുടങ്ങുന്നു എന്ന് പറയാറുണ്ട്. റൈറ്റിംഗ് ടേബിളിൽ ഒരു സിനിമയുടെ ബീജം രൂപപ്പെടുമ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ ശരിക്കും ഒരു സിനിമ രൂപം കൊള്ളുന്നു. ഈ അടുത്ത കാലത്തായി സിനിമാ ചിത്രീകരണ സമയത്ത് തന്നെ എഡിറ്റിംഗും ഡബ്ബിംഗും ചെയ്യുന്ന ഒരു രീതി നിലവിൽ വന്നു. അത്തരത്തിൽ സ്പോട്ട് എഡിറ്റിംഗും സ്പോട്ട് ഡബ്ബിംഗും പരീക്ഷിച്ച ചിത്രമായിരുന്നു ജയരാജന്റെ മമ്മൂട്ടി ചിത്രമായ ലൗഡ് സ്പീക്കർ.

ഇന്ന് സിനിമ എന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ മേഖലയാണ്. പ്രൊഡക്ഷൻ ബോയ് മുതൽ സൂപ്പർ സ്റ്റാറുകൾ വരെയുള്ള പ്രതിഭകളുടെ കൂട്ടായ അധ്വാനത്തിന്റെ ഫലമാണ് ഓരോ സിനിമയും. എല്ലാത്തിനുമുപരി നിർമ്മാതാവാണ് സിനിമയുടെ നെടും തൂണ്. എല്ലാം ത്യജിച്ചുകൊണ്ട് സിനിമാ മോഹവുമായി ഇറങ്ങി പുറപ്പെട്ടവരെല്ലാം സിനിമാക്കാരെ മാറിയില്ല. എന്നാലോ മറ്റു ചിലർ അഭ്രപാളികളിലെ മിന്നും താരങ്ങളായി മാറിയിട്ടുമുണ്ട്.

ഗാനാമൃതം. രചന ഹസീന സുബൈദ. ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം എം ആർ രഞ്ജിനി. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.

0: സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും നൽകിയ സംഭാവനകൾക്കുള്ള പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി സമ്മാനിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിന് രാജ്യത്തിന് നൽകിയ പിന്തുണയ്ക്ക് ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ പുരോഗതിക്കായി പി വി നരസിംഹറാവു നൽകിയ നിർണായക സംഭാവനകൾ എക്കാലവും നിലനിൽക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 2 ദിവസം കൂടി. സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിനുള്ള 3rd അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7 ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2nd മത്സരം വൈകിട്ട് 6. ഫിഫ ലോകകപ്പിന്റെ ആദ്യ നോക്കൌട്ടിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക കാനഡ പോരാട്ടം. മത്സരം രാത്രി 12:30. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് MG രാധാകൃഷ്ണൻ സംഗീതം നൽകി. MG ശ്രീകുമാർ പാടിയത് ചിത്രം പ്രജ.

0: 96 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം നരസിംഹം.

0: സർവീസസ്
1: 30 വർഷത്തെ സേവന പാരമ്പര്യം പ്രമുഖ കമ്പനികളുടെ എല്ലാത്തരം തയ്യൽ മെഷീനുകളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്
0: സ്വീങ്കർ സെയിൽസ് ആൻഡ് സർവീസസ് പഴവങ്ങാടി തിരുവനന്തപുരം 4246971
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം മനു മഞ്ജിത്തിന്റെ വരികളിൽ ദിബു നയൻ ആൻഡ് തോമസ് സംഗീതം നൽകി കെ എസ് ഹരിശങ്കറും അനില രാജീവും പാടിയത് ചിത്രം ARM.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ.
2: ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
5: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
6: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.

കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്. ചിത്രം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: ചിത്രം ബോഡിഗാർഡ്. കാർത്തികും എലിസബത്ത് രാജുവും പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. സംഗീത സംവിധാനം ഔസേപ്പച്ചൻ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽ ഇ ഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽ ഇ ഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾക്ക് സായി അഭ്യങ്കാർ സംഗീതം നൽകി. സായി അഭ്യങ്കാറും സുബലക്ഷ്മി പാടിയത് ചിത്രം ബാൾട്ടി.

0: Qué infame.
1: മുഖം അത്ര പോരെന്ന് തോന്നുന്നു.
2: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?

0: ദാസന്റെയും വിജയന്റെയും ദുബായ്.
1: CID എസ്കേപ്പ്.
2: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. നജീം അർഷാദും അഭിരാമി അജയും പാടിയ ഗാനമാണ് അടുത്തത്, ചിത്രം ഡയമണ്ട് നെക്ലസ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി അറിയിപ്പുകൾക്ക് ശേഷം. സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വികസനത്തിനും നൽകിയ സംഭാവനകൾക്കുള്ള ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺസ് പുരസ്കാരം പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. നിപ്പ, ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികൾ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന സമ്മാനം കൊല്ലത്ത് വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മൂന്നാറിൽ വിനോദസഞ്ചാരികളുടെ അപകടകരമായ വാഹനയാത്രകൾ പതിവാക്കുന്ന പശ്ചാത്തലത്തിൽ കർശന നിയമ നടപടികളുമായി അധികൃതർ. നിയമലംഘനം നടത്തിയ 6 ഡ്രൈവർമാരുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. രാത്രി 7-ന് ഇംഗ്ലണ്ടിലെ ലോർഡ്സിലാണ് മത്സരം. അയർലൻഡിനെതിരായ പുരുഷ T20 പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം നിലയം വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.

6:50 വയലും വീടും, നെൽകൃഷിയിലെ കളനിയന്ത്രണം, ഡോക്ടർ നിമ്മി ജോസുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം, 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധ എസ് ശ്രീവത്സൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി, ഇതിൽ ഉഷമലരി ബാലാമണിയമ്മയുടെ സൃഷ്ടി എന്ന കവിത, ആലാപനം അയവർക്കാല സുരേഷ് കുമാർ, തുടർന്ന് ഉദയഗീതം പുതുക്കാട് കൃഷ്ണമൂർത്തി ആലപിച്ച ധന്യാഷ്ടകം, തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിലിന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 63. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, 8:45 യോഗ സൌഖ്യം ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും, 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:00 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ, ആർട്ട് അധ്യാപകനും സഞ്ചാരിയും ഫോട്ടോഗ്രാഫറുമായ ആത്രേയം ചന്ദ്രശേഖർ നായർ പങ്കെടുക്കുന്ന പരിപാടി, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി, 12:02 ചിത്രമഞ്ജുഷ തുടർന്ന് തിരയ്പൂക്കൾ, 12:40 പ്രകാശധാര മുട്ടുതേയ്മാനം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജെയിൻ രാജ് എസ് ആർ സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഏകതാര, 2:02 ഹലോ ഡോക്ടർ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് നിതിൻ എ എഫ് മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ഓമന മൃഗങ്ങളിൽ ശസ്ത്രക്രിയകൾ, ഡോക്ടർ അനൂപ് ആറുമായി അഭിമുഖം, തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ, 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 സംഗീത സുധ, 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5°C, കുറഞ്ഞ താപനില 33.9°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.9°C, കുറഞ്ഞ താപനില 24.7°C. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി കണ്ടുപുരി എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. ജാസീർ ഗിഫ്റ്റും ദീപക് ദേവും സിന്ധുജ രാജാറാമും പാടിയത് ചിത്രം പുതിയ മുഖം.

0: ഹലോ, നാളത്തെ ഫംഗ്ഷനുള്ള ട്രോഫികൾ എല്ലാം റെഡിയല്ലേ?
1: പേടിക്കണ്ട സർ, എം ആർ ടി ഹോം നീഡ്സിൽ ബൾക്ക് ഓർഡർ കൊടുത്തു, അവർ നേരിട്ട് ഓഫീസിലെത്തിക്കും.
0: അതെ, കോർപ്പറേറ്റ് ട്രോഫികൾക്കും മൊമെന്റോകൾക്കും ഇനി എം ആർ ടി ഹോം നീഡ്സ്. 10 കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി, കണ്ടീഷൻ സപ്ലൈ. സന്ദർശിക്കൂ എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: ആകാശവാണി അണ്ടപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 11 സെക്കൻഡും. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ആദ്യ ഗാനം പി ജയചന്ദ്രൻ പാടിയത്, ചിത്രം. ഗാനരചന ബിജു തിരുമല, സംഗീത സംവിധാനം രവീന്ദ്രൻ.

0: ആകാശവാണി. നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതികവിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം.

0: ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാംപൊയിലിന് സമീപം ഇരുവഞ്ഞി പുഴയിൽ ഇന്നലെ കോഴിക്കൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധനവെള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
1: സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
1: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ CEOമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ.

0: ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കീ ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
2: മേരെ പ്യാരേ ദേശവാസിയോ നമസ്കാർ. മൻ കീ ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജേ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
1: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കീ ബാത് പരിപാടിയുടെ 135-ാം പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: ഹാലി ഹി മേ മുജേ കൊൽക്കത്ത മേ നൌസേന സേ ജുഡേ ഏക കാര്യക്രം മേ ഷാമിൽ ഹോനേ കാ അവസർ മില. വഹാ INS ദുനാഗിരി, INS സംശോധക് ഓർ INS അഗ്രൈ കോ ഭാരതീയ നൌസേന കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയാ. ഇൻ ഷിപ്സ് കി ഡിസൈൻ ഓർ മാനുഫാക്ചറിംഗ് തക് സബ് കുച്ച് സ്വദേശി ഹൈ.
1: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
2: സാധ്യോ ജൂൺ കേ മഹീനേ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യ വിമാൻ മേഡ് ഇൻ ഇന്ത്യ.
1: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
2: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ ഭാരത് കേ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ അന്താരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കെ 2500 സേ അധിക സ്ഥാനോ പർ യോഗ കെ അനേക വീത് കാര്യക്രം ഹുവേ.
1: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
3: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
1: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക്

0: 32,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: സാധ്യോ മഹാരാഷ്ട്രക്കെ നാന്ദേഡ് മേ ഏക് പരിവാറിനെ അപ്നി ഖുഷിയാ ബാട്ടനെ കെലിയെ ഐസാ കാം കിയാ ഹൈ ജോ ചർച്ച കാ വിഷയ ബൻ ഗയാ ഹൈ.
0: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ സി വി ജയമണി പറഞ്ഞു.
2: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവം കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയ ശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
0: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാൻഡ് ബേബി ലീഗ്, നാഗാലാൻഡ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങളിൽ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയേ അവതാർ കേ രൂപ് മേ ഭാരത് കാ ഭാഗ്യ ഘട് രഹീ ഹൈ. ദോ സാൽ പഹലേ മുജേ നാലന്ദ വിശ്വവിദ്യാലയ കേ നയേ പരിസർ കേ ലോകാർപ്പൺ കാ അവസർ മിലാ ഥാ.
0: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
1: ബ്രഹ്മ കമൽ ഡൊമിനിക്കാന ടീം കെ സദസ്യ മിൽക്കർ വൈദിക് സാഹിത്യ കാ അധ്യയൻ കർത്തേ ഹൈ വേ വൈദിക് മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹൈ.
0: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: ബഹുത് പഹലെ ശുരു ഹോ ജാതാ ഹൈ മൂർത്തി ബനാനേ വാലേ മൂർത്തിയോ കെ വ്യാപാർ സേ ജുഡേ ലോഗ് അഭി സേ സക്രിയ ഹോ ജാതേ ഹൈ ഇസ്ലിയേ മേരാ ആപ് സഭി സേ ഏക് ആഗ്രഹ ഹൈ ആപ് പ്രയാസ് കരേ കി ആപ്കെ ഘർ സൊസൈറ്റി യാ ആസ്പാസ് കി ജഗഹോ പർ ഗണപതി ബപ്പ കി ജോ മൂർത്തി സ്ഥാപിത ഹോ വോ ഹമാരേ ദേശ് കി മിട്ടി സേ ബനി ഹോ.
0: ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
1: ക്യാച്ച് ദ റെയിൻ യേ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽകർ കേ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാർ.
0: നിങ്ങൾക്ക്.

0: കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
1: ആകാശവാണി അന്തപുരി എഫ് എം 101.9.
2: വയനും വേണം.

0: നമസ്കാരം പ്രിയ വയലുംവീടും ശ്രോതാക്കളെ,
1: മഹത്തായ ലക്ഷ്യം, അറിവ് സമ്പാദിക്കൽ, കഠിനാധ്വാനം, സ്ഥിരോത്സാഹം എന്നിങ്ങനെ നാല് കാര്യങ്ങൾ പാലിച്ചാൽ എന്തും നേടാനാകും. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഈ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലുംവീടും പരിപാടി ആരംഭിച്ചാലോ? ഇന്നീ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം നെൽകൃഷിയിൽ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യം ഇതാണ്: ഒരു ഹെക്ടർ സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ നടാനാകും? ഒരുപക്ഷെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഏവർക്കും അറിവുള്ളതായിരിക്കും. എന്നാലും ശരിയുത്തരത്തിനായി ഈ പരിപാടിയുടെ അവസാനം വരെ കാത്തിരിക്കുമല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ചർച്ചാ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം.
0: കൃഷിഭൂമിയിൽ വിളകൾക്കൊപ്പം വളരുന്ന ആവശ്യമില്ലാത്ത ചെടികളാണ് കളകൾ. ഇവ മണ്ണിൽ നിന്നും പോഷകങ്ങളും മൈക്രോന്യൂട്രീഷനുകളും കവർന്നെടുത്ത് വിളകൾക്ക് കനത്ത നാശനഷ്ടമുണ്ടാക്കുന്നു. ഇവ വളരെ വേഗം വളരുകയും വർദ്ധിക്കുകയും ചെയ്യുന്നതിനാൽ ജൈവപരമായി ഇവയെ നിയന്ത്രിക്കുക പ്രയാസമാണ്. ആയതിനാൽ മനുഷ്യപ്രയത്നം വളരെ അത്യാവശ്യമാണ്. നെൽകൃഷിയിലെ കള നിയന്ത്രണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമ്മി ജോസ് ആണ്. ഷിബു ജോർജാണ് ഡോക്ടർ നിമ്മി ജോസിനെ പരിചയപ്പെടുത്തുന്നത്.
2: ഡോക്ടർ നിമ്മി, പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ നിമ്മി, നെല്ലിലെ കള നിയന്ത്രണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ മുന്നിൽ ആദ്യം മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ കള നിയന്ത്രണത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്?
3: നെൽകൃഷിയിലെ കളകള് നെല്ലിന്റെ വിളവിനെ 40 മുതൽ 70% വരെ ബാധിക്കുന്നുണ്ട്.
2: അത് നമുക്ക് കാണാൻ പറ്റുന്നില്ല.
3: അത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവസാനം വിളവിലേക്ക് വരുമ്പം നെല്ലിന് കിട്ടേണ്ട മൂലകങ്ങളും മറ്റു റിസോഴ്സസും എല്ലാം, അതായത് അതിനുവേണ്ട വളരാനുള്ള സ്പേസ്, വളരാൻ അതെടുക്കേണ്ട മൂലകങ്ങൾ, അതിന് ഉപയോഗിക്കേണ്ട വെള്ളം, അപ്പം വെള്ളം ധാരാളമുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന് ഒരു കോമ്പറ്റീഷൻ വരുന്നില്ല എങ്കിൽ കൂടിയും, ഇപ്പൊ കരനെൽകൃഷിയിലൊക്കെ ആണെങ്കിലും വെള്ളം കുറവുള്ള പാലക്കാടൻ കൃഷി മേഖലയിലൊക്കെ ആണെങ്കിലും വെള്ളത്തിന് വേണ്ടിയും ഇതിനൊരു കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ നെല്ലിന് വേണ്ട എല്ലാ റിസോഴ്സസും കളകൾ എടുക്കുന്നത് കൊണ്ട് അവിടെ ഒരു കോമ്പറ്റീഷൻ വന്ന് ഈവൻ സൺലൈറ്റിന് പോലും ഇതിനെ ആ ലീഫ് തമ്മിൽ മാസ്കിങ് വരുമ്പോൾ, നെല്ലിന്റെ ലീഫ് എന്നെ ഓവർലാപ്പ് ചെയ്ത് കളകളുടെ ലീഫ്
2: വരുമ്പോൾ,
3: അങ്ങനെ വരുമ്പോൾ ഇതിന്റെ കിട്ടേണ്ട ആ സൺലൈറ്റ് വീഴുന്നില്ല. അപ്പം ഫോട്ടോസിന്തസിസ് കുറയുന്നു, നാച്ചുറലി അവിടെ ഗ്രോത്തിനെ ബാധിക്കുന്നു, പിന്നീട് അത് ഈൽഡിലേക്കും വരുന്നുണ്ട്.
2: പിന്നെ ഇതൊഴിച്ച് എനിക്ക് തോന്നുന്നു കീടങ്ങളും രോഗങ്ങളും കളകളുടെ കൂടെ നെല്ലിലോട്ട് വരാനുള്ള സാധ്യതകൾ കൊണ്ടല്ലേ?
3: നമ്മളതിനെ ഓൾട്ടർനേറ്റ് ഹോസ്റ്റ് എന്നാണെന്ന് പറയുന്നത്. അപ്പം കളകൾ നിൽക്കുമ്പോൾ അത് നെല്ലിനെ ആക്രമിക്കുന്ന പല രോഗങ്ങളുടെയും കീടങ്ങളുടെയും സമാധി ദിശകൾ ഈ കളകളിലാണ് വളരുന്നത്. അപ്പം കളകളെ നിയന്ത്രിക്കുന്നത് പല രീതിയിലും ഒരു ആവശ്യമാണ്.
2: അതേപോലെ പ്രത്യക്ഷമായിട്ട് നമുക്ക് കീടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അയ്യോ ഇത് നമ്മുടെ നെല്ലിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ മറ്റേ വിളകളെ ബാധിക്കുന്നു, നമ്മുടെ ഉൽപ്പാദനം കുറയുന്നു. പക്ഷേ കളകൾ വരുമ്പോൾ നമുക്ക് ഈ പ്രത്യക്ഷമായിട്ട് കാണാൻ സാധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ അത്ര സീരിയസ്ലി എടുക്കാറില്ല.
3: അതെ, ഇപ്പം കർഷകരുടെ ഒരു അനുഭവത്തിൽ നിന്നും അവർ മനസ്സിലാക്കുന്നതും നമ്മൾ കർഷകരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഇതാണ്: കളകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ 40 ദിവസത്തിനുള്ളിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് വിളവിനെ 70% വരെ ബാധിക്കുന്നു. അപ്പം നെല്ലിന്റെ ഏർലി സ്റ്റേജസ്, അതായത് ടോട്ടൽ ഡ്യൂറേഷൻ ഒരു വിളയുടെ 120 ദിവസമാണെങ്കിൽ അതിന്റെ ഇനീഷ്യൽ 1/4 ഡ്യൂറേഷനിൽ

0: ആദ്യത്തെ 40 ദിവസത്തിൽ കളകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ വിളവിനെ ബാധിക്കുന്നു.
1: ഏറ്റവും ഒരു പ്രധാന
0: ക്രിട്ടിക്കൽ പീരീഡ്
1: ക്രിട്ടിക്കൽ
0: എന്നാണ്
1: പീരീഡ്,
0: പറയുന്നത്.
1: അതാണ് ഒരു 45 ദിവസം 120 ദിവസത്തെ നെല്ലാണെങ്കിൽ
0: അതിനുശേഷം നമ്മൾ നിയന്ത്രിക്കേണ്ട എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നെല്ലിന്റെ ഓലകൾ തമ്മിൽ മൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ മണ്ണിൽ വളരുന്ന കളകളെ വളരാൻ അത്
1: അനുവദിക്കത്തില്ല.
0: സൺലൈറ്റ് കിട്ടത്തില്ല, സൂര്യപ്രകാശം കിട്ടാത്തതുകൊണ്ട് അത് പിന്നെ വളർന്ന് കോമ്പറ്റീഷനിലേക്ക് വരില്ല. അപ്പൊ നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിൽ തന്നെ ഏർലി സ്റ്റേജിൽ നിയന്ത്രിക്കണം.
1: അത് കഴിഞ്ഞിട്ട് അതിന്റെ ആവശ്യകത വരുന്നില്ല. ഇപ്പൊ മേഡം, നെല്ലിൽ പ്രധാനമായിട്ട് കണ്ടുവരുന്ന കളകൾ ഏതൊക്കെയാണ്?
0: നമ്മുടെ ചേറ്റ് നിലങ്ങളിലാണെങ്കിൽ പ്രധാനമായിട്ട് 3 തരം കളകളാണ് നമ്മൾ പറയുന്നത്. അതായത് ഗ്രാസസ് എന്ന് പറയുന്ന പുല്ലുവർഗത്തിൽപ്പെട്ട കളകൾ, ബ്രോഡ്ലീഡ് വീഡ്സ് എന്ന് പറയുന്ന വീതിയുള്ള ഇലകളുള്ള കളകൾ, പിന്നെ ഇതിനെ രണ്ടിനെയും ഇടയ്ക്കുള്ള സെഡ്ജസ് അല്ലെങ്കിൽ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകളാണ്. അതിൽ ഈ ഗ്രാസസ് അല്ലെങ്കിൽ പുല്ലുവർഗ കളകളിൽ പ്രധാനമായിട്ടും പറയുന്നത് വരിനെല്ലാണ്, നെല്ലിൻ്റെ അതേ ജനസിൽപ്പെട്ട വരിനെല്ല്. പിന്നെ കവട, അത് തന്നെ സാധാരണ ഉരുളൻ കവടയുണ്ട്, പീലിക്കവടയുണ്ട്. ഞങ്ങളത് സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഒന്ന് ഇക്കിനോക്ലോവ എന്നും ഒന്ന് ലെപ്റ്റോക്ലോവ എന്നും പറയും. കർഷകരതിനെ കവട എന്ന ഒരൊറ്റ വാക്കിലാണ് പറയുന്നത്. അതിനെ ഉരുളൻ കവട എന്നും പീലിക്കവട എന്നും മനസ്സിലാക്കാം. പിന്നെ പൊള്ളക്കള എന്ന് പറയുന്ന, പണ്ട് പാലക്കാട് മാത്രം കണ്ടിരുന്നത്, ഇപ്പം കേരളത്തിലുടനീളം കാണുന്ന പൊള്ളക്കളയുണ്ട്. ഇതാണ് പുല്ലുവർഗക്കളകൾ. പിന്നെ വീതിയുള്ള ഇലകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ കണ്ടത്തിൽ കാന്താരി, നീലോൽപ്പലം അല്ലെങ്കിൽ കാക്കപ്പോള എന്ന് പറയുന്നത്, പിന്നെ നാഗപ്പോള, അത് കായംകുളം പ്രദേശത്തൊക്കെ മാത്രം കാണുന്നതാണ്. പിന്നെ വൈൽഡ് ബ്രഹ്മി എന്ന് പറയാം. ഇത് മൂന്നും പ്രധാനമായിട്ട് നെൽകൃഷിയിൽ കാണുന്ന വീതിയുള്ള ഇലകളുള്ള കളകളാണ്. പിന്നെ ഈ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകളാണ് ഏറ്റവും അധികം ഒരു ലോസ്, ഒരു നഷ്ടം നെല്ലിലേക്ക് വരുത്തുന്നത്. അതായത് അതിനെ നിയന്ത്രിക്കാൻ പാടാണ്. അതിൽ പ്രധാനപ്പെട്ടത് മുക്കോണം പുല്ല് അല്ലെങ്കിൽ തലേക്കെട്ടൻ എന്ന് പറയുന്ന പുല്ല്. അതിന് ചില പ്രദേശങ്ങളിൽ മഞ്ഞക്കോര എന്ന് പറയും. പക്ഷെ കുട്ടനാട്ടിലൊക്കെ കോര പുല്ല് എന്ന് പറയുന്നത് ഫിംബ്രിസ്റ്റൈലസ് എന്ന് പറയുന്ന ചൂല് പോലെയുള്ള ചൂല് പുല്ല് എന്നൊക്കെ പറയാറുണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത്. പിന്നെ മുട്ടിപ്പുല്ലുണ്ട്. ഈ സെഡ്ജസ് വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുത്തങ്ങ വർഗത്തിൽപ്പെട്ട കളകൾ കൂടുതലായിട്ടും കാണുന്നത് റബി ക്രോപ്പ് അല്ലെങ്കിൽ നമ്മുടെ പുഞ്ചകൃഷിയിലാണ്. സമ്മർ ക്രോപ്പ് അല്ലെങ്കിൽ പുഞ്ചകൃഷിയിലൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത്.
1: ആദ്യം വെള്ളമുള്ള സമയത്ത് കൃഷിയിൽ ഇത് കാണാറില്ല,
0: അധികവും കാണാറില്ല. കളകളെ കുറിച്ച് പ്രധാനമായിട്ടും നമ്മൾ പറയുമ്പോൾ കള കൂടുതലായിട്ടും കാണുന്നത് നല്ല വെയിലേറും വെള്ളം ഇല്ലാത്ത ഒരു നിലത്തിലേക്ക് നല്ല വെയിലടിക്കുകയാണെങ്കിൽ കളകളും മണ്ണിൽ നിന്നും പൊട്ടി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഇപ്പോൾ പാടശേഖരത്തൊക്കെ വെള്ളം കെട്ടി നിർത്തുന്ന ആ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയാണെങ്കിൽ കള വിത്തുകൾ താഴെ നിന്ന് മുളച്ചു പൊങ്ങി വരില്ല.
1: അപ്പൊ ഈ വിവിധയിനം കളകളെ കുറിച്ച് മേഡം ഇപ്പം പറഞ്ഞല്ലോ. അപ്പൊ ഇതിൽ ഏറ്റവും അധികം മേഡം പറഞ്ഞ ഈ മുത്തങ്ങാവർഗമുള്ള കളകളാണ് നമ്മുടെ സമ്മർ ക്രോപ്പ് അല്ലെങ്കിൽ പുഞ്ചകൃഷിയിൽ നമുക്ക് നാശം വരുത്തി തരുന്നത്. മറ്റേ ഈ പുല്ലുവർഗ കളകളില്ലേ, അത് നമ്മുടെ എല്ലാ സമയത്തും നെൽകൃഷിയിൽ അത് കാണാം.
0: നെൽകൃഷിയിൽ കവടയാണെങ്കിലും നമ്മൾ ഈ പൊള്ളക്കളയാണെങ്കിലും നെല്ലിൽ തന്നെ കാണുന്നതാണ്. പക്ഷെ ഇപ്പം മാനുവലായിട്ട് അല്ലെങ്കിൽ സ്ത്രീ തൊഴിലാളികളെ ഉപയോഗിച്ച് കള പറിച്ച് കളയുന്ന ഒരു സംവിധാനം ഇപ്പം നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പം നമുക്ക് കെമിക്കൽസ് പുല്ലുവർഗ കളകളെ നശിപ്പിക്കുന്ന കളനാശിനികൾ മാർക്കറ്റിലുണ്ട്. അത് ഉപയോഗിച്ചതിനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം വർഷങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പുല്ലുവർഗ കളകളെ മാത്രമല്ല ഈ മുത്തങ്ങവർഗ കളകളെയും വീതിയുള്ള ഇലകളെ എല്ലാ കളകളെയും നശിപ്പിക്കുന്ന ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡ് എന്ന് പറയുന്ന കളനാശിനികളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ സാധിക്കൂ.
1: ഈ കള നിയന്ത്രണത്തിന് വേണ്ടി എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ നില ഒരുക്കുന്ന സമയം തൊട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നല്ലേ?
0: അതെ. അപ്പം ചേറ്റുനിലങ്ങളിലാണെങ്കിൽ നമുക്ക് വെള്ളം ഉള്ള ഒരു പ്രദേശത്താണ് സാധാരണ നമ്മൾ നെൽകൃഷി തുടങ്ങുന്നത്. മഴയൊക്കെ ആശ്രയിച്ചാണ്, മൺസൂൺ ഡിപ്പെൻഡൻറ്റ് ഒരു ഫീൽഡ് പ്രിപ്പറേഷനാണ് നെൽകൃഷിയിൽ വരുന്നത്. അപ്പം നമ്മൾ കള കിളിപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് വെള്ളം വലിച്ചു കളഞ്ഞു, വെള്ളം കിടന്നാൽ കള കിളുക്കില്ല. അപ്പം വെള്ളം വലിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ കള കിളുക്കാൻ അനുവദിക്കുക. ഈ കിളുത്ത കളകളെ വെള്ളം കയറ്റി മുക്കിയാൽ സാധാരണ നെല്ലിലുള്ള എല്ലാ കളകളും നശിച്ചു പോകും. ഒരു രണ്ടാഴ്ച ഒരു 2 അടി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 1.5 അടി വെള്ളം കിടന്നിട്ടുണ്ടെങ്കിൽ ഇത് നശിച്ചു പോകും. പക്ഷേ ഈ കിളുത്ത് വന്നിരിക്കുന്നത് വരുന്നല്ലാണെങ്കിൽ നമ്മൾ ഈ കള കിളിപ്പിക്കുന്ന പ്രക്രിയയിൽ വെള്ളം കയറ്റിയിട്ട് അത് നശിച്ചു പോകില്ല. അതിനെ കളനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതിന് ശേഷം വെള്ളം കയറ്റി മുക്കിക്കളയാം. അതായത് നിലമൊരുക്കലിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മണ്ണിലുള്ള കളവിത്തുകളെ നശിപ്പിച്ച് കളയുന്ന പ്രക്രിയയാണ് ഈ സ്റ്റേൽ സീഡ് ബെഡ് ടെക്നിക് എന്ന് പറയുന്നത്. അതായത് ഒരു ഫോൾസ് സീഡ് ബെഡ് നമ്മൾ ഉണ്ടാക്കുക, ആ സീഡ് ബെഡിൽ നിന്ന് ഈ കളകളെ കിളിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുകയാണ്. അതിനെ നമ്മൾ കളനാശിനി അഴിച്ച് നശിപ്പിച്ച് കളഞ്ഞ് പിന്നെ വെള്ളം കയറ്റിയിട്ട് വെള്ളം വലിച്ച് നേരെ വിതയിലേക്ക് പോവുക. അപ്പൊ നമുക്ക് മണ്ണിൽ നിന്നുള്ള ആ കളവിത്തുകൾ കിളുത്ത് വരുന്നതിനെ നല്ലൊരു ശതമാനത്തിനെ കുറയ്ക്കാൻ സാധിക്കും.

0: എല്ലാം പോകുന്നല്ല, എന്നാലും ഒരു 50% റിഡക്ഷൻ ഇതിൽ
1: വരും.
0: നിന്ന് തന്നെ സാധിക്കുന്നുണ്ട്.
1: ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഈ കള നിയന്ത്രണത്തിന് വേണ്ടി സ്ഥലം ഒരുക്കാൻ നേരം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാഡം പറഞ്ഞല്ലോ, അതെല്ലാം പാലിച്ച് നമ്മൾ സ്ഥലം ഒരുക്കി നെൽവിത്തൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടും കളകൾ വരാൻ നേരം അതിനെ നിയന്ത്രിക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്പം
0: നെല്ലിൽ നല്ല രീതിയിൽ ഒരു കളകളിപ്പിക്കൽ നടത്തിയ ഒരു നിലത്തിൽ സാധാരണഗതിയിൽ കളകൾ കുറവായിരിക്കും. അപ്പം വിതച്ച് ഒരു 12 ദിവസമാകുമ്പം നമുക്ക് നെൽപ്പാടങ്ങളിൽ കളയുള്ള ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളപ്രയോഗത്തിലേക്ക് പോകാം. അതല്ല, കളകളുണ്ടെങ്കിൽ കളകളെ നിയന്ത്രിച്ചതിന് ശേഷം മാത്രമേ വളം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വളം കളയായിരിക്കും എടുക്കുന്നത്. അപ്പോൾ കളനിയന്ത്രണം സാധാരണഗതിയിൽ നമ്മൾ വിതച്ച 15 ദിവസത്തിനുള്ളിലാണ് ആദ്യത്തെ കളനാശിനി പ്രയോഗം പറയുന്നത്. അതല്ല, നമ്മൾ നിലനിന്ന രീതിയിൽ ഒരുക്കാൻ പറ്റിയില്ല, വിതച്ച വിത്ത് ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പം ധാരാളം കളകൾ മുളച്ചു വരുന്നു. നമ്മൾ ഈ മുട്ടുസൂചി പരുവത്തിൽ ഏതാണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ കളകൾ മുളച്ചു വന്നിരിക്കുക നമുക്ക് മനസ്സിലാകുകയാണെങ്കിൽ പ്രീ എമർജൻ ഹെർബിസൈഡ് എന്ന് പറയുന്ന, അതായത് നെല്ല് പൊങ്ങി മുന്നേ തന്നെ നെല്ലിന്റെ ഒരു പിൻഹെഡ് സൈസിൽ തന്നെ ഒന്നെങ്കിൽ പ്രീ എമർജൻ ഹെർബിസൈഡോ അങ്ങനെയുള്ള കളനാശിനികളോ അല്ലെങ്കിൽ ഏർലി പോസ്റ്റ് എമർജൻ, അതായത് പൊങ്ങി വരുന്നതിന് 15 ദിവസം ആകുന്നതിന് മുന്നേ തന്നെ 10 ദിവസത്തിനുള്ളിൽ അടിക്കാവുന്ന ഏർലി പോസ്റ്റ് എമർജൻ ഹെർബിസൈഡ്സോ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ആ ഒരു രീതി കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്നില്ല. കാരണം പിന്നീടും ഒരു ഹെർബിസൈഡ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ ഒരു 25th day വേണ്ടി വരുന്നത് കൊണ്ടാവാം, പിന്നെ കർഷകർ അതിനോട് യൂസ്ഡ് ടു അല്ല. നമ്മുടെ ഇവിടുത്തെ പ്രധാന പ്രാക്ടീസ് എന്ന് പറയുന്നത് വിതച്ച 15-ാം ദിവസം കളനാശിനി പ്രയോഗം നടത്തുക. കളനാശിനി അടിക്കുമ്പോൾ നന്നായി വെള്ളം വറ്റിച്ച് ഏക്കറിന് ഒരു 120 ലിറ്റർ വെള്ളമെങ്കിലും ഉപയോഗിക്കണം. അത് നാപ്സാക് സ്പ്രെയർ തന്നെ ഉപയോഗിക്കുക, പവർ സ്പ്രെയർ ഉപയോഗിക്കാതിരിക്കുക. കളനാശിനി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 4 മുതൽ 5 മണിക്കൂർ സൂര്യപ്രകാശം കിട്ടണം, അല്ലെങ്കിൽ മഴ പെയ്യാൻ പാടില്ല. അത് സ്പ്രേ ചെയ്തത് ഇലയിൽ നിന്നും ഒലിച്ചു പോകരുത്. കളനാശിനി പ്രയോഗം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 48 മണിക്കൂറിന് ശേഷം വെള്ളം കയറ്റി ഫ്ലഡ് ചെയ്യിക്കുക. അത് ഓലത്തുമ്പ് വരെ കയറ്റി വെള്ളം ഇടാം, ഒരു 3/4 അടി 1/2 അടിയോ 3/4 അടിയോ വെള്ളം കയറ്റി മുക്കാം. അപ്പം ഈ കളകളെല്ലാം നശിച്ചോളും. ഈ വെള്ളം നമ്മൾ ഒരു 4 ദിവസം ഇട്ടതിന് ശേഷം 4 പുക്കം വൈകുന്നേരം മാത്രമേ വെള്ളം വലിച്ചു കളയാൻ പാടുള്ളൂ. ഇതാണ് കള നിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാനായിട്ട് കളനാശിനി ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത്.
1: കറക്റ്റ്. ഇപ്പോൾ ഈ ഉപയോഗിക്കുന്ന കളനാശിനി എന്ന് പറഞ്ഞാൽ അത് ബ്രോഡ് സ്പെക്ട്രം ആയിരിക്കും, എല്ലാ ഇനം കളങ്ങളെ നിയന്ത്രിക്കാൻ ശക്തിയുള്ള കളനാശിനി ആയിരിക്കണം.
0: അങ്ങനെയും കളനാശിനികൾ ഇപ്പം മാർക്കറ്റിലുണ്ട്, എല്ലാ കളകളെയും.
1: പൊതുവെ ഇവിടെ കർഷകർ ഉപയോഗിക്കുന്നതോ?
0: ഇപ്പം നെൽകൃഷിയിലെ കർഷകർക്ക് ശാസ്ത്രീയമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളുടെ കുട്ടനാടൻ കർഷകരൊക്കെ ആണെങ്കിൽ അവർ ഇന്ന കളകൾക്ക് ഇന്ന കളനാശിനി എന്ന് വരെ കർഷകരിലേക്ക് എത്തിയിട്ടുണ്ട് ആ മെസ്സേജൊക്കെ. ഇപ്പൊ കവടയാണ് കൂടുതലുണ്ടെങ്കിൽ ഗ്രാസി വീഡിസൈഡ്സ്, അതായത് പുല്ലുവർഗ്ഗങ്ങളെ മാത്രം നശിപ്പിക്കുന്ന കളനാശിനി ഉപയോഗിക്കും. അതല്ല സെഡ്ജസ് ആണ്, മുത്തങ്ങ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ അതിനെ നശിപ്പിക്കുന്ന. അതായത് മാർക്കറ്റിലിപ്പം യഥേഷ്ടം കളനാശിനികളുണ്ട്, ഏത് കളയ്ക്ക് ഏത് കളനാശിനി എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതുണ്ട്. അപ്പം പുല്ലുവർഗ്ഗ കളകളെ മാത്രം നശിപ്പിക്കുന്നതിനേക്കാളും കോസ്റ്റ്ലി ആയിരിക്കും, വില കൂടുതലായിരിക്കും ബ്രോഡ് സ്പെക്ട്രത്തിന്. അതല്ല ഇപ്പോൾ ഒരു കർഷകന് എല്ലാ കളകളും ഉണ്ട്, അപ്പം അയാൾക്കൊരു ബ്രോഡ് സ്പെക്ട്രം ഹെർബിസൈഡിലേക്ക് പോകാം. അപ്പം കോസ്റ്റ് അനുസരിച്ചും
1: നമ്മുടെ എന്തായാലും നമുക്ക് കോസ്റ്റ് അനാലിസിസ് ചെയ്തിട്ടേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കത്തുള്ളൂ.
0: കളകളെ മനസ്സിലാക്കി കളനാശിനി പ്രയോഗം നടത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള ഇപ്പൊ ന്യൂ ജനറേഷൻ മോളിക്യൂൾസ് ഒക്കെ ഒത്തിരി മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
1: അപ്പൊ ഈ 15 ദിവസം അല്ലെങ്കിൽ 25 ദിവസം കഴിഞ്ഞ് നമ്മൾ കളനാശിനി ഉപയോഗിച്ച് കളനിയന്ത്രണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാഡം ആദ്യം സൂചിപ്പിച്ചില്ലേ, ഒരു 45 ദിവസം വരെയാ നമ്മുടെ ക്രിട്ടിക്കൽ പീരീഡ് എന്ന്. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലേ?
0: അത് സാധാരണഗതിയിൽ 120 ലിറ്റർ വെള്ളം എന്ന് പറയുമ്പം 10 ലോഡ് നാപ്സാക് സ്പ്രെയറിന്റെ 10 കുറ്റിപ്പമ്പുകൾ ഉപയോഗിക്കും വരുന്നുണ്ട്. അത് മിക്കവാറും കർഷകരെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് ആക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കളനിയന്ത്രണം പൂർണ്ണമായിട്ടും വരില്ല. അപ്പം വിതച്ചു കഴിഞ്ഞ് ഒരു 30 ദിവസമാകുമ്പം ഇട പോക്കുന്ന ഒരു രീതിയുണ്ട്, അതായത് പഴുത് വരുന്നിടത്ത് ഞാറ് പിടിപ്പിക്കുക. അപ്പം ആ ഇട പോക്കുന്ന സമയത്ത് ബാക്കി വരുന്ന കളകളെക്കുറി പറിച്ചു കളയുന്ന ഒരു രീതി കർഷകരുടെ ഇടയിലുണ്ട്. അത് കൂടുതലും സംഭവിക്കുന്നത് കളനാശിനി ഉപയോഗിച്ചുള്ള കളനിയന്ത്രണം 100% ഇഫക്റ്റീവ് ആകാത്തത് വെള്ളം ഉപയോഗിക്കാത്തതുകൊണ്ട് മിക്കവാറും പാടശേഖരങ്ങളിലെ കളനിയന്ത്രണം നല്ല രീതിയിൽ കിട്ടാത്തതിന്റെ ഒരു പ്രധാന കാരണം ക്വാണ്ടിറ്റി ഓഫ് സ്പ്രേ ഫ്ലൂയിഡ് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുന്നത് കൊണ്ടാണ്.
1: അത്രയും മാൻ പവർ വേണോ? തളിക്കാൻ വേണ്ടി അതുകൊണ്ട് ചിലപ്പോൾ വെള്ളം ഇച്ചിരി.
0: പിന്നെ തൊഴിലാളികളുടെ ലഭ്യതക്കുറവും തൊഴിലാളികളെ അടിച്ചു കൊടുക്കാനായിട്ടുള്ള താല്പര്യക്കുറവും. അപ്പം തൊഴിലാളികളെ കൂടി എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു രീതിയിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ കർഷകരെടുത്ത 100 ലിറ്റർ എന്ന് പറയുമ്പോഴും

0: കർഷക തൊഴിലാളികളാണ് ഇത് 120 ലിറ്റർ അടിച്ചു കൊടുക്കേണ്ടത്. 15 ലിറ്ററിന്റെ ബാറ്ററി സ്പ്രേയർ ഒക്കെ വന്നിട്ടുണ്ട്. അത് കർഷക തൊഴിലാളികൾക്ക് അവരുടെ ആ ഡ്രഡ്ജറി കുറയ്ക്കാനായിട്ട്, അവരുടെ ആയാസം കുറയ്ക്കാൻ സഹായിക്കുന്ന രീതിയിൽ
1: പമ്പ്
0: ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ 15 ലിറ്ററിന്റെ ആണെങ്കിൽ ഏകദേശം ഒരു 6 കുറ്റി അടിച്ചിട്ടുണ്ടെങ്കിൽ 100 ലിറ്ററിനോട് അടുത്ത് വരുന്നുണ്ട്. അത്രയെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്.
1: ഓക്കെ, ഡോക്ടർ നുമി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന്, നെല്ലില് കളനിയന്ത്രണം എങ്ങനെ ചെയ്യുന്നു, ഇതിന്റെ പ്രാധാന്യം എന്തുവാ, ഏതൊക്കെ കളകളുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്ന് വളരെ നന്ദി.
0: താങ്ക് യു.
2: നെൽകൃഷിയിലെ കളനിയന്ത്രണം. മങ്കൊമ്പ് എം എസ് സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ ഡോക്ടർ നിമ്മി ജോസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
3: അടുത്തതായി നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി? അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാമോ
1: ഓമയ്ക്ക, കപ്ലങ്ങ, പപ്പായ തുടങ്ങി നിരവധി പേരുകളിൽ അറിയപ്പെടുന്നതും പോഷക ഔഷധമൂല്യ പ്രാധാന്യമുള്ളതുമാണ് പപ്പരക്കായ, അല്ലെങ്കിൽ ഓണാട്ടുകരയിലെ ഭാഷയിൽ പറഞ്ഞാൽ ഓമക്കായ്. ഇതുപയോഗിച്ചുള്ള തോരനും എരിശേരിയും കേരളദേശത്ത് ആകെ പ്രസിദ്ധമാണ്. എന്നാൽ ഓടനാടിന്റെ മാത്രം തനത് വിഭവമായി ഓമയ്ക്ക് അവിയലുണ്ട്. ചെറുചേമ്പിന്റെ കിഴങ്ങ്, വെട്ടുചേമ്പിന്റെ താൾ, നീളത്തിൽ നുറുക്കിയ പപ്പായ എന്നിവ ചേർത്ത പ്രത്യേക അവിയൽ ഓടനാടിന്റെ തനത് പാചകകലയാണ്. പപ്പായയുടെ ചവർപ്പ് ചേമ്പ് താളിന്റെ മാധുര്യം ഒഴിവാക്കുന്നു. നാരടങ്ങിയ താളും പപ്പായയിലെ പെപ്പീനും ചേർന്ന് ചേമ്പിന്റെ കിഴങ്ങിലെ ദഹനവിഷമവും വിഷാംശവും പൂർണ്ണമായി ഇല്ലാതാക്കുന്നു. നല്ല രീതിയിൽ തുറന്നു വേവിച്ചാൽ കിഴങ്ങ് വർഗത്തിന്റെ വിഷാംശം വിഘടിച്ചു പോകുന്നു. മണ്ണാറശാല പൂയത്തിന് അത്താഴത്തിന് വയ്ക്കുന്ന മരുന്ന് മുളൂക്ഷ്യത്തിലും ഓടനാട്ടിലാകമാനമുള്ള കന്നിയഞ്ചിന്റെ കഞ്ഞിക്കും മറ്റും തയ്യാറാക്കുന്ന അസ്ത്രത്തിലും പപ്പായ അവിഭാജ്യ ഘടകമാണ്. ഉദരകൃമികളെയും അതുപോലെ ദഹിക്കാതെ വയറ്റിലടിഞ്ഞുകൂടുന്ന കുടിശിഖ മാലിന്യങ്ങളെയും നശിപ്പിക്കുവാൻ പപ്പായ സഹായിക്കുന്നു. പപ്പായ ചേമ്പ് താൾ കിഴങ്ങവിയൽ രുചികരവും ആരോഗ്യപ്രദായകവുമാവുന്നു. വലിയ ചേമ്പിന്റെ താൾ വറുത്തരച്ച് പുളിങ്കറിക്ക് മാറ്റുകൂട്ടുന്നു. പഴമക്കാർ വേവിച്ചതിനു ശേഷമാണ് പപ്പായയുടെ തൊലി ചെത്തിക്കളയുന്നത്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങളാണ് അടുത്തതായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് ശ്രദ്ധിക്കൂ.
3: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിളപരിപാലന നിർദ്ദേശങ്ങൾ. മഴക്കാലത്ത് തെങ്ങിനെ ബാധിക്കുന്ന കുമൾ രോഗങ്ങളാണ് ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ. ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളം ഇറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിനു ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. മൂടിക്കെട്ടിയ അന്തരീക്ഷസ്ഥിതി തുടരുന്നതിനാൽ നെല്ലിൽ ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണാനിടയുണ്ട്. അതിനാൽ 1 ഏക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് വീതം ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് വയലിന്റെ പല ഭാഗത്ത് ഓലയുടെ അടിഭാഗത്തായി സ്ഥാപിക്കുക. ഓലചുരുട്ടി പുഴുവിന്റെ ആക്രമണം കാണുകയാണെങ്കിൽ 1 മില്ലി ഫ്ലൂബെൻഡയമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ 3 മില്ലി ക്ലോറാൻഡ്രാനിലിപ്രോൾ 10 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചു മാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൗകര്യം ചെയ്യണം. കുരുമുളക് തോട്ടത്തിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചു മാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ

മില്ലിലിറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലക്കവിളിൽ ഒഴിക്കുക. സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ pH നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ.

ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിനു മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഒരു ഹെക്ടർ സ്ഥലത്ത് എത്ര റബ്ബർ തൈകൾ നടാനാകും? ശരി ഉത്തരം ഇതാണ്, ഒരു ഹെക്ടർ സ്ഥലത്ത് റബ്ബർ ബോർഡിന്റെ ശുപാർശ അനുസരിച്ച് 420 മുതൽ 500 വരെ തൈകൾ നടാം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്നി പരിപാടിയിൽ ഉൾപ്പെടുത്തിയ എല്ലാ വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. വിജ്ഞാനപ്രദമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ആശംസകൾ. നന്ദി, നമസ്കാരം.

0: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
1: വയലും വേടും സമാപിക്കുന്നു.

ആകാശവാണി ആനന്ദപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം എസ് രമേശൻ നായരുടെ വരികൾക്ക് രഘുകുമാർ സംഗീതം നൽകി, യേശുദാസും

0: ഇത്രയും പാടിയത് ചിത്രം. ഹലോ മൈ ഡിയർ, റോങ് നമ്പർ.
1: Is it 66557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: സമയം 8 മണി.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ

0: മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിന

ദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ
സ്ത്രീകൾ ഈ പ്രചാരണ

ത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിൻ്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ
ഭാരതത്തിൽ

ത്തെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിൻ്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ, ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്.

0: മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: എല്ലാരും നല്ല ഫേമസ് ആയ ഡോക്ടേഴ്സ് ആണ്. അക്കാഡമിക്കലി നോക്കിക്കഴിഞ്ഞാൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും അവർ പറഞ്ഞു തരും. ഓരോ സ്പോർട്സ് ഇവന്റ്സിൽ പോകുമ്പോഴും ഓരോ ആർട്സ് ആണെങ്കിലും എല്ലാത്തിനും കോളേജിന്റെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഭയങ്കര വലുതാണ്.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. യൂസഫ് എലിക്കേച്ചേരിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം നാടോടിക്കാറ്റ്.

0: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ചിത്രം ലവ് സ്റ്റോറി.
1: Good evening, ladies and gentlemen. Hope you will enjoy this song and this whole evening.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശാ സുരഭിയിൽ തുടർന്ന് കേൾക്കാം.
1: This is Akashwani, Anandapuri FM 101.9.

0: ആകാശവാണി ആൻഡബരി എഫ് എം 101.9. ഇപ്പോൾ കേൾക്കാം
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് ശ്രീ എസ് ശ്രീവത്സൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ശ്രീ തിരുവനന്തപുരം സമ്പത്ത് വയലിൻ, ശ്രീ എൻ സി ഭാരദ്വാജ് മൃദംഗം, വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ ഖടം. ആദ്യം നവരസ കന്നഡ രാഗത്തിൽ വന്ദേ സദാ പത്മനാഭം എന്നാരംഭിക്കുന്ന കൃതികൾക്കാം ആദിതാളം.

0: ഇതുവരെ കേട്ടത് ശ്രീ എസ് ശ്രീവത്സൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. ശ്രീ തിരുവനന്തപുരം സമ്പത്ത് വയലിൻ, ശ്രീ എൻ സി ഭാരദ്വാജ് മൃദംഗം, വാഴപ്പള്ളി ശ്രീ കൃഷ്ണകുമാർ ഖടം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.

ആകാശവാണി ആൻഡബ്ല്യു എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഈ രാത്രിയെ മനോഹരമാക്കുവാൻ ഒരു പിടി മധുരഗാനങ്ങളുമായി ഇതാ നമ്മുടെ നിശാസുരഭി.

നിശാസുരഭിയിൽ ആദ്യ ഗാനം പി സുശീല പാടിയത്. ചിത്രം നദി. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

നിശാസുരഭിയിൽ അടുത്ത ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം ചിത്രം പത്മവ്യൂഹം.

ചിത്രം ഗായത്രി. യേശുദാസ് പാടിയത്. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീത സംവിധാനം ജി ദേവരാജൻ.

വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. എ എം രാജ പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം അടിമകൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. പ്രിയ ശ്രോതാക്കളോടൊപ്പം നിശാസുരഭിയിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് ദീപ്തി വി ആർ. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30.

0: ആകാശവാണി അണ്ടപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള അവതരിപ്പിച്ചത്.
1: നാദഭേദിനം സായകം, ഈ സമസ്ത പദത്തിൻ്റെ ശ്രവണ മാത്രയിൽ തന്നെ സാക്ഷരരായ ജനങ്ങൾ ഓർത്തുപോകുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛനെയും അദ്ദേഹം രചിച്ച അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ ദശരഥനെയുമാണ്. ദശരഥൻ്റെ ചരമഗതി എന്ന ഭാഗത്ത് ആസന്ന മരണനായി കിടക്കുന്ന ദശരഥൻ തൻ്റെ പ്രഥമ പത്നിയായ കൗസല്യയോട് പുത്രദുഃഖത്താൽ താൻ മരിക്കേണ്ടി വരുമെന്നതിന് കാരണമായ മുനിശാപത്തെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവത്തിലാണ് നാദഭേദനം സായകം വരുത്തിവെച്ച വിനാശത്തെക്കുറിച്ചുള്ള പരാമർശം. കാട്ടിൽ നായാട്ടനായിപ്പോയ ദശരഥൻ അർദ്ധരാത്രി സമയത്ത് ഒരു നദിക്കരയിൽ നിൽക്കുന്നു. ഹിംസ്രജന്തുക്കളെ ഹനിക്കുകയാണ് മൃഗയാ വിനോദം. അപ്പോൾ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നത് പോലെയുള്ള ഒരു നാദം കേൾക്കാനിടയായി. നാദം കേട്ട സ്ഥാനത്ത് ലക്ഷ്യമാക്കി അമ്പയക്കാനുള്ള സാമർഥ്യം നേടിയിട്ടുള്ളവരിൽ അഗ്രഗണ്യനാണ് ദശരഥൻ. മുൻപിൻ നോക്കാതെ അസമീക്ഷികാരിയായിപ്പോയി അദ്ദേഹം ബാണമയച്ചു. നദിയിൽ നിന്നും കുടത്തിൽ വെള്ളമെടുത്തുകൊണ്ടിരുന്ന നിർദോഷിയും നിരപരാധിയുമായ ഒരു മുനികുമാരനിലാണ് അസ്ത്രം ചെന്നു കൊണ്ടത്. നിലവിളി കേട്ട് പരിഭ്രാന്തനായി കുമാരൻ്റെ അടുത്ത് ഓടിയെത്തിയ രാജാവ് അമ്പരന്നു പോയി. വീണ്ട് വിചാരമില്ലാതെയുള്ള തൻ്റെ പ്രവൃത്തി വരുത്തിയ ദുര്യോഗം അദ്ദേഹത്തെ അമ്പയെ വിവശനാക്കി. അന്ധരായ വൃദ്ധ മാതാപിതാക്കൾക്ക് ദാഹജലം നൽകാനാണ് താൻ പുറപ്പെട്ടതെന്നും എത്രയും പെട്ടെന്ന് പോയി ദാഹജലം നൽകി അവരെ ആശ്വസിപ്പിച്ച് നടന്ന കാര്യങ്ങൾ അവരോട് പറയണമെന്നും മുനികുമാരൻ രാജാവിനോട് നിർദ്ദേശിച്ചു. ദശരഥൻ തൽക്ഷണം വൃദ്ധ ദമ്പതികളിരിക്കുന്ന സ്ഥാനത്തെത്തുകയും വസ്തുതകൾ ദുഃഖപാരവശ്യത്തോടെ അവരെ അറിയിക്കുകയും ചെയ്തു. മുനിയുടെ ആജ്ഞാനുസരണം മുനികുമാരൻ മരിച്ചുകിടന്ന സ്ഥലത്തേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയി. വസ്തുതകൾ നേരിട്ട് ബോധ്യപ്പെട്ട മഹർഷീശ്വരൻ പുത്രനെ ദഹിപ്പിക്കുവാനുള്ള ചിത സജ്ജമാക്കാൻ ദശരഥനോട് ആജ്ഞാപിച്ചു. എന്തിന്? പുത്രനെ ദഹിപ്പിച്ച ആ ചിതയിൽ ചാടി അവരും ആത്മാഹുതി നടത്തി. പുത്രദുഃഖത്താൽ നിനക്കും അന്ത്യം സംഭവിക്കട്ടെ എന്ന് ചിതയിലേക്ക് ചാടുന്നതിന് മുമ്പ് ആ മുനി ദശരഥനെ ശവിച്ചു. ആ ശാപഫലമാണ് തനിക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ദുസ്ഥിതിയെന്നും അതൊഴിവാക്കാൻ ആർക്കും സാധ്യമല്ലെന്നും ദശരഥൻ പറയുന്നു. ദശരഥൻ ആരാണെന്ന് നോക്കാം. ശ്രീഹരിവിഷ്ണുവിൻ്റെ അംശാവതാരമർന്ന ശ്രീരാമൻ്റെ പിതാവാകാൻ ഭാഗതേയം സിദ്ധിച്ച മഹാനുഭാവൻ, സൂര്യവംശത്തിലെ പ്രബലനും പ്രസിദ്ധനും ധീരനുമായ രാജാവ്, ജന്മായത്തമായും കർമായത്തമായും പല സിദ്ധിവിശേഷങ്ങളും കൈവന്ന പുരുഷ കേസരി. എന്നാൽ ഏതൊരു വമ്പൻ്റെയും ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന രണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെയും ആവേശിച്ചിരുന്നു. അതിയായ കാമം, അതോടൊപ്പമുള്ള അസമീക്ഷകാരിത്വം, ഇവയായിരുന്നു ആ വൈരികൾ. കൈകേയിയോട് പെട്ടെന്ന് തോന്നിപ്പോയ അതിപ്രീതിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വരദ്വയം നൽകാൻ ദശരഥൻ തയ്യാറായതും ഇക്കാരണത്താൽ തന്നെയായിരുന്നു. അതിയമ്പർക്കും വശപ്പെടുത്താൻ കഴിയാത്ത വിദ്യയാണ് നാദഭേദനം സായക പ്രയോഗം. അതിലും അപ്രതിമൻ തന്നെയായിരുന്നു ദശരഥൻ. ബ്രഹ്മപുത്രനായ വസിഷ്ഠ മഹർഷിയായിരുന്നല്ലോ സൂര്യവംശ രാജാക്കന്മാരുടെ ആദികാലം തൊട്ടുള്ള കുലഗുരു. ലോകത്ത് നാദത്തെ സാർത്ഥകമായും നിരർത്ഥകമായും ഉപയോഗപ്പെടുത്താറുണ്ട്. പക്ഷിമൃഗാദികൾ സാർത്ഥകമായിട്ടാണ് സ്വതസിദ്ധമായ രീതിയിൽ നാദത്തെ പുറപ്പെടുവിക്കുന്നത്. വിവേകമുണ്ടെന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യരായി നാം മാത്രം അവസരത്തിലും അനവസരത്തിലും നാദം പ്രയോജനപ്പെടുത്തുന്നു. അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ പ്രയോക്താക്കളിൽ മാത്രമല്ല സമൂഹം തന്നെ അനുഭവിക്കേണ്ട അവസ്ഥയും വന്നുചേരുന്നു. നാദഭേദനമായി വാക്സരം തൊടുത്തുവിടാൻ ആരും ഒരു മടിയും കാണിക്കാറുമില്ല. ഉച്ചത്തിലുള്ള വാക്സരം പ്രയോഗിക്കുന്നവരാണ് സമൂഹത്തെ നയിക്കുവാൻ ശക്തരും അർഹരുമെന്ന മിഥ്യാധാരണ തന്നെ ഇന്ന് സമൂഹം വെച്ച് പുലർത്തുന്നുണ്ടെന്നാണ് ആനുകാലിക സംഭവവികാസങ്ങൾ കൂടി അറിയാൻ സാധിക്കുന്നത്. പരസ്പരമുള്ള മാത്സര്യത്തിനും വിദ്വേഷത്തിനും ഭൂരിഭാഗം ആളുകളും നാദഭേദനമായ സായകം തന്നെ പ്രയോഗിക്കുകയാണ്. കാലദേശാവസ്ഥകൾ കണ്ടറിഞ്ഞ് തനിക്കും താൻ ഉൾക്കൊള്ളുന്ന സമൂഹത്തിനും അഭ്യുദയവും നിശ്രേയസ്സും കൈവരുത്തുന്നതിനുള്ള ശ്രമമാണ് അഭികാമ്യമായ കർത്തവ്യ കർമ്മമെന്നും അതുതന്നെയാണ് ധർമ്മമെന്നും മാനവ സമൂഹം ഓർമ്മിക്കുന്നതാണ് ലോകനന്മ കാംക്ഷിക്കുന്നവർക്ക് അഭിലഷണീയം. അല്ലെങ്കിൽ ദശരഥന് സംഭവിച്ച ഹതവിധിക്ക് സമാനമായ ദുസ്ഥിതികൾക്ക് പാത്രമായി, ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ബന്ധുമിത്രാദികളുടെ പരിഹാസത്തിനും പാത്രമായി ഇഹലോകവാസം വെടിയാനിടയായെന്ന് വരാം. അത്തരത്തിലുള്ള ദുർഗതി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഇഞ്ചക്കാട് കെ എൻ കേശവപിള്ള. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഫാദർ തോമസ് കുറ്റിയിൽ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 23 സെക്കൻഡും. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയറിലേ

मैं तुझसे पूछता हूँ।

0: मन चाहेगी।
1: मन चाहेगी,
0: मन चाहेगी।

0: मन चाहेगी।
1: मन चाहेगी।
0: मन चाहेगी।